0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കാതോർക്കുക, മധുരം ഖുർആൻ. സൂറ അൽ അംഫാൽ 45 മുതൽ 58 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മൻസൂർ അസ്സഹ്റാനി.
4: أعوذ بالله من الشيطان الرجيم.

0: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 8, സൂറ അൽ അൻഫാൽ, 45 മുതൽ 58 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അസ്സഹറാനി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്തരായ വ്യത്യസ്ത കാരികളുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു നിസായിലെ 34 മുതൽ 162 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മിഷാരി റാഷിദ് അൽ അഫസിയാണ്. 1976 കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇപ്പോൾ കുവൈത്ത് സിറ്റിയിലെ മസ്ജിദുൽ കബീറിൽ അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിക്കുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തു നിസായിലെ 34 മുതൽ 162 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ലോകപ്രശസ്ത ഖുർആൻ ഖാരി മിഷാരി റാഷിദ് അൽ അഫാസി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസ് ചുരുപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
2: കച്ചവടക്കാരൻ,
1: അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്. ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
3: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ
3: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
3: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
3: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
3: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
3: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയുധങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: റഷദാ.
1: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണം തജ്വീദോടുകൂടി സാധാരണക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസർ എന്നീ സൂറത്തുകളാണ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തുൽ ലിലാലമീൻ വഅല ആലിഹി വസ്സഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ സൂറത്തുൽ ഫീൽ വരെ ഓതി പഠിച്ചു. അടുത്തത് സൂറത്തുൽ ഹുമസയാണ്. മക്കളെ ഓതാം.

അതിലുള്ള ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ പറയാം. വൈലുല്ലി, അവിടെ തൻവീന് ശേഷം ലാമാണ്. അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന, ഒട്ടും ഗുന്നത്തില്ലാതെ ഉച്ചരിക്കുക. പിന്നെ ഹുമസത്തില്ലുമസ, അതും അതുപോലെ തന്നെ ഇദ്ഗാം ബിലാ ഗുന്ന. പിന്നെ മാലൗവ, എങ്ങനെ മാലൗവ, ആ വാവിന് ശബ്ദം വേണം, അതുപോലെ ഗുന്നത്തും വേണം. അത് ഇദ്ഗാം ബിഗുന്ന. പിന്നെ മാലഹു, അവിടെ ചെറിയൊരു മദ് വേണം. പിന്നെ കല്ലാലയുംബ, നൂന് മീമാക്കി മാറ്റണം, ഇഖ്ലാബാണ്.

0: ലയുംനല ലയുംബദന്ന
1: ലയുംബദന്ന
0: നൂനിശബ്ദത്തിൽ നല്ല മണിക്കണം. പിന്നെ മഹദറാക്കും അൽഹുത്തമ നാറുല്ലാഹിൽ മൂഖദ ലതിത്തലുൽഅഫ്ഇദ ഇന്നഹ അലൈഹിം, അത് അലൈഹിം മീമ് രണ്ടും ഒന്നിച്ചു വന്നുകൊണ്ട് ഫി അമദിം മുമദ്ദദ അമദിം മുമ അതും ഇതുകാം ബിഗുന്ന.

നേരത്തെ പറഞ്ഞ പോലെ ലയുംബ ഒന്നുകൂടി ആയത്ത് മുഴുവൻ ഓതണം തെറ്റ് ആ കൽ ഒന്നുകൂടി ലയും എന്ന് പറയുമ്പോൾ മീം ഉച്ചരിക്കുന്നത് രണ്ട് ചുണ്ടും കൂട്ടുമ്പോഴാണ്. അപ്പോൾ ആദ്യം തന്നെ ചുണ്ട് കൂട്ടരുത്, അവസാനം ചുണ്ട് കൂട്ടുക. കല്ല ഇങ്ങോട്ട് നോക്കാം രണ്ടാളും.

ഇനി അടുത്ത സൂറത്ത് സൂറത്തുൽ അസ്റാണ്. സൂറത്തുൽ അസ്ർ വൽ അസ്ർ റാ തഫ്ഹീമാണ്, നമ്മൾ ഉദാഹരണത്തിൽ പഠിച്ചതാണ് വൽ അസ്ർ. പിന്നെ ഇന്നൽ ഇൻസാന, ഇൻസാന നൂനുസാക്കിനക്ക് ശേഷം സീന്. അപ്പോൾ എന്താ നിയമം? യഹ്ഫ മീൻഷരി പോലെ ഇൻസാന. അങ്ങനെ ലഫി ഖുസ്ർ, അതും റാ തഫ്ഹീം. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ.

0: والعصر
1: والعصر
0: إن الإنسان لفي خسر
1: إن

0: പ്രയാസം കൂടാതെ തോത്താലോ അല്ലേ? ശ്വാസം
1: കിട്ടാനുണ്ടോ?
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ഇന്ന് നമ്മൾ പഠിച്ചത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസർ എന്നീ രണ്ട് സൂറത്തുകളാണ്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: Peace Radio. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു അൽ ഫതഹിലെ 7 മുതൽ 15 കൂടിയ വചനങ്ങളാണ് കേട്ടത്. നമുക്കായി പാരായണം ചെയ്തത് ഷെയ്ഖ് സൽമാൻ അൽ അതൈബി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന്റെ ആധികാരിക മലയാള വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള പരിഭാഷയെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 78 മുതൽ 81 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്.
4: വചനം 78. വജാഅഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത. യുഹ്റഊന, അവർ കുതിച്ചോടിക്കൊണ്ട്. ഇലൈഹി, അദ്ദേഹത്തിലേക്ക്. വമിൻ ഖബ്ലു, മുമ്പേ. കാനു, അവർ ആയിരുന്നു. യഅമലൂന, അവർ പ്രവർത്തിക്കും. അസ്സയ്യിആത്ത്, ദുഷ്പ്രവർത്തികൾ. ഖാല, അദ്ദേഹം പറഞ്ഞു. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ. ഹാഉലായി, ഇക്കൂട്ടർ. ഇദാ, ബനാത്തി, എൻ്റെ പുത്രിമാർ. ഹുന്ന, അവർ. അത്വഹറു, ഏറ്റവും ശുദ്ധമായവരാണ്. ലഖും, നിങ്ങൾക്ക്. ഫത്തഖൂ, അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുവിൻ. അല്ലാഹ, അല്ലാഹുവിനെ. വലാ തുഖ്സൂനി, എന്നെ നിങ്ങൾ അപമാനപ്പെടുത്തുകയും അരുത്. ഫീ ദൈഫി, എൻ്റെ അതിഥികളിൽ. അലൈസ, ഇല്ലയോ. മിങ്കും, നിങ്ങളിൽ. റജുലുൻ, ഒരു പുരുഷൻ. റഷീദ്, തൻ്റെ ഇടമുള്ള.

0: അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു ഓടിക്കൊണ്ടുവന്നു. മുമ്പേ അവർ ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഇതാ എന്റെ പെൺമക്കൾ, അവർ നിങ്ങൾക്ക് വളരെ ശുദ്ധമായുള്ളവരാണ്, അഥവാ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം. ആകയാൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. എന്റെ അതിഥികളുടെ വിഷയത്തിൽ എന്നെ നിങ്ങൾ അപമാനപ്പെടുത്താതെയുമിരിക്കുവിൻ. നിങ്ങളുടെ കൂട്ടത്തിൽ തന്റെ ഇടമുള്ള ഒരു പുരുഷനുമില്ലേ?
1: വചനം 79. കാലു, അവർ പറഞ്ഞു, ലഖദ് അലിംത, നീ അറിഞ്ഞിട്ടുണ്ട്, മാലന, ഞങ്ങൾക്കില്ല എന്ന്, ഫീ ബനാതിക, നിന്റെ പെൺമക്കളിൽ, മിൻ ഹഖിൻ, ഒരാവശ്യവും, വ ഇന്നക, നിശ്ചയമായും നീ, ലതഅലമു, നീ അറിയുക തന്നെ ചെയ്യും, മാനുരീദ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.

0: അവർ പറഞ്ഞു, നിന്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് ഒരു കാര്യവും അഥവാ ഒരാവശ്യവും ഇല്ലെന്ന് നിനക്കറിവുണ്ടല്ലോ. നിശ്ചയമായും നിനക്കറിയാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്താണെന്നും.
1: വചനം 80. കാല, അദ്ദേഹം പറഞ്ഞു, ലൗ അന്നലി, എനിക്കുണ്ടായിരുന്നെങ്കിൽ, ബിക്കും, നിങ്ങളോട്, കുവ്വത്തൻ, വല ശക്തിയും, ഔ ആവി, അല്ലെങ്കിൽ ഞാൻ അഭയം പ്രാപിക്കാമായിരുന്നെങ്കിൽ, ഇലാ റുക്നിൻ, വല്ല ഘടകത്തിലേക്കും, ശദീദ്, ശക്തമായ.

0: അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് അഥവാ നിങ്ങളെ തടയുവാൻ വല്ല ശക്തിയും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശക്തിമത്തായ വല്ല ഘടകത്തിലേക്കും ചെന്ന് അഭയം പ്രാപിക്കാമായിരുന്നെങ്കിൽ, ഹാ, എത്ര നന്നായേനെ.
1: ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ചില യുവാക്കൾ എത്തിയ വിവരം ആ ദുഷ്ടജനങ്ങൾ അറിഞ്ഞു. അവർ ധൃതിയിൽ അവിടെ ഓടിയെത്തി. അദ്ദേഹം വളരെ ഉപദേശിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്തു നോക്കി. എന്റെ പെൺമക്കളിതാ ഇരിക്കുന്നു, അവർ വിവാഹിതരോ ദുർനടപ്പുകാരോ അല്ല. അവരെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുവാൻ തയ്യാറാണ്. അതാണല്ലോ ശുദ്ധിയും വെടുപ്പുമുള്ള കാര്യം. ഏതായാലും എന്റെ വീട്ടിൽ അതിഥികളായി വന്ന് ഇവരെ നിങ്ങൾ ഒഴിവാക്കണം. അവരോട് അപമര്യാദയായി പെരുമാറി എന്നെ അപമാനിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇതൊക്കെ അവൻ കാണുമല്ലോ. തൻ്റെ ഇടവും വിവേകവുമുള്ള ഒരാളും നിങ്ങളിൽ ഇല്ലേ? ഉണ്ടെങ്കിൽ ഇമ്മാതിരി ധിക്കാരബുദ്ധി നിങ്ങൾക്ക് തോന്നുമായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഫലമുണ്ടായില്ല. തൻ്റെ പെൺമക്കളെയല്ല ഞങ്ങൾക്ക് ആവശ്യമെന്നും ഈ യുവാക്കളെ വിട്ടുകിട്ടുകയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും തനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ വേദാന്തമൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട എന്നായിരുന്നു ആ തെമ്മാടികളുടെ മറുപടി. ബനാത്തി എന്റെ പെൺമക്കൾ എന്ന് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ജനങ്ങളിലുള്ള പെൺമക്കളെ ഉദ്ദേശിച്ചാണെന്നും പ്രവാചകന്മാർ ജനങ്ങളുടെ പിതാവിന് തുല്യമായ ആളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണെന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് അങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടതായി പറയപ്പെടുന്നുമുണ്ട്. അള്ളാഹുവിനറിയാം. ഏതായാലും ആ തെമ്മാടികൾ തൻ്റെ വാക്കുകൾ അനുസരിക്കാത്തതിലും അവരെ തടയുവാൻ അദ്ദേഹത്തിന് കൽപ്പില്ലാത്തതിലും അദ്ദേഹം വമ്പിച്ച ധർമ്മസങ്കടത്തിലായി. നിങ്ങളെ നേരിടുവാനും നിങ്ങളെ തടയുവാനുമുള്ള ശക്തിയും സഹായവും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം സ്വയം വിലപിക്കുകയായി. ഈ ധിക്കാരം പ്രവർത്തിച്ച ആ തെമ്മാടികളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞതായി സൂറത്തുൽ ഖമറിൽ കാണാവുന്നതാണ്. അതിലെ വാചകം വലഖദ് റാവദൂഹു അൻ ലൈഫിഹി ഫതമസ്നാ അയ്നഹും, സാരം, അവർ അദ്ദേഹത്തിൻ്റെ അതിഥികളെ കിട്ടുവാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അപ്പോൾ നാം അവരുടെ കണ്ണുകളെ തുടച്ചു നീക്കി. ഖമർ 37. ഇതെല്ലാം കഴിഞ്ഞ ശേഷം തങ്ങൾ ആരാണെന്നും തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നും അറിയിച്ചുകൊണ്ട് മലക്കുകൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു.
2: വചനം 81. ഖാലു, അവർ പറഞ്ഞു, യാ ലൂത്തു, ലൂത്തേ, ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ റുസുലു, ദൂതന്മാരാണ്, റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ, ലയ്യസുലു, അവർ ചേരുന്നതേയല്ല, ഇലൈക്ക, നിന്റെ അടുക്കലേക്ക്, ഫഅസ്രി, അതിനാൽ രാത്രിയിൽ നീ യാത്ര ചെയ്യുക, ബി അഹ്ലിക്ക, നിന്റെ സ്വന്തക്കാരെയും കൊണ്ട്, ബിഖിത്ഇൻ, ഒരംശത്തിൽ, മിനല്ലൈലി, രാത്രിയിൽ നിന്നുള്ള, വലാ യൽതഫിത്ത്, തിരിഞ്ഞു നോക്കുകയും അരുത്, മിങ്കും, നിങ്ങളിൽ നിന്ന്, അഹദുൻ, ഒരാളും, ഇല്ലംറഅതക, നിന്റെ സ്ത്രീ ഒഴികെ, ഇന്നഹു, നിശ്ചയമായും അത് അഥവാ കാര്യം, മുസീബുഹ, അവൾക്ക് ബാധിക്കുന്നതാണ്, മാ അസ്വാബഹും, അവർക്ക് ബാധിക്കുന്നത്, ഇന്ന മൗഇദഹും, നിശ്ചയമായും അവരുടെ വാഗ്ദത്ത സമയം, അസ്സുബ്ഹു, പ്രഭാതമാണ് അഥവാ പുലർച്ചയാണ്, അലൈസ സുബ്ഹു, പ്രഭാതമല്ലയോ, ബിഖരീബ്, സമീപസ്ഥം.

0: الصبح أليس الصبح بقريب.
1: അവർ അഥവാ ദൂതന്മാർ പറഞ്ഞു, ലൂത്തെ, ഞങ്ങൾ താങ്കളുടെ റബ്ബിന്റെ ദൂതന്മാരാണ്. അവർ അഥവാ ആ ജനങ്ങൾ താങ്കളുടെ അടുക്കലേക്ക് ഉപദ്രവാർത്ഥം വന്നു ചേരുകയില്ല തന്നെ. ഇനി താങ്കൾ താങ്കളുടെ ആൾക്കാരെ അഥവാ കുടുംബത്തെയും കൊണ്ട് രാത്രിയിൽ നിന്നുള്ള ഒരംശത്തിൽ രാത്രി കഴിയും മുമ്പ് യാത്ര ചെയ്തുകൊള്ളുക. നിങ്ങളിൽ നിന്ന് ഒരാളും പോകുമ്പോൾ തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്, താങ്കളുടെ സ്ത്രീ അഥവാ ഭാര്യ ഒഴികെ. നിശ്ചയമായും കാര്യം അവർക്ക് അഥവാ ആ ജനങ്ങൾക്ക് ബാധിക്കുന്നത് അവൾക്കും ബാധിക്കുന്നതായിരിക്കും. നിശ്ചയമായും അവരുടെ നിശ്ചിത സമയം പ്രഭാതമാകുന്നു. പ്രഭാതം ഇതാ സമീപത്തിലല്ലേ?
2: തങ്ങൾ മനുഷ്യരല്ല, ഈ രാജ്യക്കാരെ നശിപ്പിക്കുവാൻ അള്ളാഹു അയച്ച ദൂതന്മാരാണ് അഥവാ മലക്കുകളാണ്. താങ്കൾ ഭയപ്പെടേണ്ടതില്ല. ആ ദുഷ്ടന്മാർക്ക് താങ്കളോട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രഭാതത്തോടുകൂടി അവരുടെ കഥ കഴിയും. താങ്കളും വീട്ടുകാരും അതിനു മുമ്പായി രാത്രി തന്നെ സ്ഥലം വിടണം. പോകുമ്പോൾ ആരും പിന്നോക്കം തിരിഞ്ഞു നോക്കരുത്. പക്ഷേ താങ്കളുടെ ഭാര്യ ശിക്ഷയിൽ അകപ്പെടുന്നവളാണ് എന്നൊക്കെ മലക്കുകൾ ലൂത്ത് അലൈഹിസലാമിനെ അറിയിച്ചു. താങ്കളുടെ ഭാര്യ ഒഴികെ ഇല്ലംറഅതക് എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം രണ്ടു പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഭാര്യ ഒഴിച്ചുള്ള കുടുംബത്തെയും കൊണ്ടുപോകണമെന്നും ആരും തിരിഞ്ഞു നോക്കരുത്, പക്ഷേ താങ്കളുടെ ഭാര്യ തിരിഞ്ഞു നോക്കിയേക്കും എന്നുമാണത്. രണ്ടായാലും കലാശം ഒന്നിലേക്ക് തന്നെ. നൂഹ്നബി അലൈഹിസ്സലാമയുടെ ഭാര്യയെപ്പോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ എതിരാളികളായ അവിശ്വാസികളിൽ പെട്ടവളായിരുന്നുവെന്നും അദ്ദേഹത്തെ വഞ്ചിച്ചിരുന്നുവെന്നും സൂറത്തു തഹ്രീമിൽ കാണാവുന്നതാണ്. അവൾ ആ ശിക്ഷയിൽ അകപ്പെട്ടതായി 7-ൽ 83, 29-ൽ 32 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. മലക്കുകൾ ഉപദേശിച്ച പ്രകാരം ലൂത്ത് നബി അലൈഹിസ്സലാമയും കുടുംബവും രാജ്യത്തിൻ്റെ പുറത്തുപോയി രക്ഷപ്പെട്ടുവെന്ന് പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരേ ഒരു വീടല്ലാതെ മുസ്ലിങ്ങളുടെ വീട് ഉണ്ടായിരുന്നില്ല എന്ന് 51-36 അള്ളാഹു പ്രസ്താവിച്ചിരിക്കൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സത്യവിശ്വാസികളും മാത്രമായിരിക്കും രക്ഷപ്പെട്ടിട്ടുള്ളതെന്നും വ്യക്തമാണ്. ആ ജനതയ്ക്ക് ബാധിച്ച ശിക്ഷ എന്തായിരുന്നുവെന്ന് അള്ളാഹു വിവരിക്കുന്നു.
3: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 78 മുതൽ 81 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ. ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഈ ശബ്ദലോകത്തെ
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക. ഹത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 17, പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 17. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക.
5: يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون
4: ഇവിടെ ഈ ആയത്തുകൾ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നവരാണ്, പലപ്പോഴും ഓതുന്ന ആളുകളൊക്കെയാണ്. ഇൻഷാല്ല അത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കുക.
5: യാ അയ്യുഹ ലദീന ആമനുത്തഖുല്ലാഹ്, യാ അയ്യുഹ
4: മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമാലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ.
5: അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനുത്തഖുല്ലാഹ്, ആമനു ഇത്തഖുല്ലാഹ്.
4: ഇവിടെ നിർത്തുകയാണെങ്കിൽ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങണം.
5: ആമനുത്തഖുല്ലാഹ്,
4: ഖാഫിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് മേലെ ഭാഗം ചെറുനാക്ക്.
5: ഇത്തഖു ഖ, ഇത്തഖുല്ലാഹ്. വൽതൻദുർ,
4: വൽതൻദുർ അല്ല,
5: വൽതൻദുർ, വൽതൻദുർ, വൽതൻദുർ.
4: സാക്കിനായ നൂന് ശേഷം വാദാണ്, ഇഖ്ഫാ ബിഗുന്ന. വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും സ്വരഭാരത്തിൽ ആക്കുവാൻ ശ്രദ്ധിക്കണം. ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങളുടെ കൂടെ ഗുന്ന വരുമ്പോൾ അങ്ങനെ ആക്കുവാൻ ശ്രദ്ധിക്കുക. നൂനു സാക്കിനയും തൻവീനും.
5: വൽ തൻദുർ, നഫ്സുമ്മ,
4: നഫ്സുൻ തൻവീൻ, ശേഷം മീം, ഇത് ഖാം ബിഗുന്ന.
5: നഫ്സുമ്മ, നഫ്സുമ്മ,
4: ഇങ്ങനെ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്ത് മണിക്കണം.
5: മാ ഖദ്ദമത്, മാ ഖദ്ദമത് ലിഗദ്, മാ
4: മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. നേരത്തെ പറഞ്ഞു
5: നഫ്സുമ്മ ഖദ്ദമത്, ഖ
4: ഖ ഖദ്ദമത് അല്ല,
5: ഖദ്ദമത്,
4: ഖദ്ദമത് എന്നും പറയരുത്, താഇനെ ഖൽഖല ചെയ്യരുത്.
5: ഖദ്ദമത് ലിഗദ്,
4: ലിഗദ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ ഖൽഖല ചെയ്യണം.
5: ലിഗദ്, ലിഅദ് അല്ല, ഗൈനാണ്. മാ ഖദ്ദമത്, മാ ഖദ്ദമത് ലിഗദ്,
4: ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കുക.
5: വത്തഖുല്ലാഹ്, വത്തഖുല്ലാഹ്,
4: അവിടെ നിർത്തുമ്പോൾ അല്ലാഹ് എന്ന് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ഇനിയോ
5: ലിഗദ്യൂവത്തഖുള്ള
4: കൂട്ടി ഒതുകയാണെങ്കിൽ തെൻവീനിനെ വാ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
5: ലിഗദ്യൂവത്തഖുള്ള,
4: ഇങ്ങനെ.
5: ഇന്നല്ലാഹ,
4: നൂന് ശബ്ദ് മണിക്കണം.
5: ഇന്നല്ലാഹ ഖബീറും ബിമ,
4: ഖബീർ, ഖബീർ അല്ല, ഖ
5: ഖബീറും ബിമ,
4: തെൻവീന് ശേഷം ബാ, ഇഖ്ലാബ് തെൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
5: ഖബീറും ബിമാ തഅമലൂൻ,
4: തഅമലൂൻ, തഅമലൂൻ അല്ല,
5: തഅമലൂൻ.
4: അടുത്ത ആയത്ത്
5: വലാ തകൂനു കല്ലദീന നസുല്ലാ,
4: വലാ തകൂനു കല്ലദീന, കല്ലസീന അല്ല,
5: കല്ലദീന നസുല്ലാഹ, നസുല്ലാഹ فأنساهم
4: نونن أفكتماكي منكرم
5: فأنساهم أنفسهم
4: ساكنا ميمن الشيشم همزة
5: فأنساهم أنفسهم
4: إن الله دي فأنساهم منفسهم إن بريد همزة كرتي ما يتو چريكنا
5: أنفسهم إخفاو بغن أنفسهم
4: أولئك مد متصل ഉലഇക നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടണം.
5: ഹുമുൽ ഫാസിഖൂൻ, ഹുമുൽ ഫാസിഖൂൻ,
4: ഖാഫിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക.
5: ഫാസിഖൂൻ ആവരുത്, ഫാസിഖൂൻ.
4: അടുത്ത ആയത്ത്
5: ലാ യസ്തവി അസ്ഹാബുന്നാർ, ലാ യസ്തവി, യസ്തവി,
4: തഇനെ കനപ്പിച്ച് ഉച്ചരിക്കരുത്, ലൈറ്റായിട്ട് ഉച്ചരിക്കണം.
5: ലാ യസ്തവി,
4: ലാ യസ്തവി അല്ല, ലാ യസ്തവി. ഇഹ്ദിന സിറാത്തൽ
5: മുസ്തഖീം, മുസ്ത,
4: മുസ്ത അല്ല, മുസ്തഖീം പോലെ.
5: അസ്ഹാബു
4: സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം.
5: അസ്ഹാബ്, ഹ തൊണ്ടയുടെ മധ്യഭാഗം, അസ്ഹാബ് എന്ന് പറയരുത്. അസ്ഹാബുന്നാരി നൂൻ മുഷദ്ദഗുന്ന, നൂനിന് ശദ്ദുണ്ട്, മണിക്കണം. അസ്ഹാബുന്നാരി വ അസ്ഹാബു, ഇവിടെയും സ്വാദും ഹ ഒക്കെ ശ്രദ്ധിക്കുക. വ അസ്ഹാബുൽ ജന്ന, വ അസ്ഹാബുൽ ജന്ന, നൂന് ശദ്ദ് മണിക്കണം. വഖഫ് ചെയ്യുമ്പോൾ ജന്ന താഇന് ഹാഇന് സുക്കൂൻ നൽകുന്ന ആ ശബ്ദമാണ് വേണ്ടത്. ജന്ന അസ്ഹാബുൽ ജന്നതി, അസ്ഹാബു സ്വാദ് ഹ, അൽ ജന്നതി നൂൻ മുഷദ്ദ ഗുന്ന, ഹുമുൽ ഫായിസൂൻ മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഹുമുൽ ഫായിസൂൻ, ഇങ്ങനെ അവസാനത്തിൽ മദ് ആയിരുന്നു സുക്കൂനാണ്. ഒന്നുകൂടെ ഈ ആയത്തുകൾ ശ്രദ്ധിക്കുക.
6: യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون.
4: സൂറത്തുൽ ഹശ്റിലെ 18, 19, 20 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാഅല്ലാഹ് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനൊക്കെ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഹശ്റിലെ 18, 19, 20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലുഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും ഓരോ അക്ഷരങ്ങളും അർത്ഥഗാംഭീര്യം കൊണ്ടും ആശയസമ്പുഷ്ടം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ അഞ്ചാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
1: بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد اتم بهمان ملا بيس قرآن راديو سردي كنا سرادا كلي سهودرنغلي سهودري ماري تجويد پڑنام എന്ന പഠന പരമ്പരകളിലൂടെ ഇതുവരെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ തന്നെ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ അഥവാ സിഫാത്തുൽ ഹുറൂഫ്, വിപരീതങ്ങൾ ഉള്ള അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പറഞ്ഞത്. തൊട്ടു മുമ്പിലായി നമ്മൾ പറഞ്ഞത് ഹുറൂഫു അൽ ഇസ്തിഇലാ വസ്തിഫല വൽ ഇസ്തിഫാൽ, ഇസ്തിഇലാവും ഇസ്തിഫാലും. അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ചില അക്ഷരങ്ങളെ മേൽപ്പൂട്ടുയർത്തുകയും ചില അക്ഷരങ്ങളെ നാവ് തുറന്നുകൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇൻഷാ അല്ലാ ഇന്ന് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ വിപരീതമുള്ള അടുത്ത രണ്ട് സിഫത്തുകളാണ് അൽ ഇത്ബാഖും അതുപോലെ അൽ ഇൻഫിത്താഹു അൽ ഇത്ബാഖ്. ഇതാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവ രണ്ടും എന്നുള്ളതും ഇവിടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും അവ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതും എന്നുള്ളതുമാണ് ഇൻഷാ അല്ലാ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എന്താണ് ഇൻഫിത്താഹ്, എന്താണ് ഇത്ബാഖ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റവും അതുപോലെ തന്നെ നാവിൻ്റെ അറ്റവും മേലെ അണ്ണാക്കും തമ്മിലുള്ള ചേർന്ന് നിന്നുകൊണ്ടുള്ള ഉച്ചാരണമാണ്. അതാണ് ഇതിലൂടെ നടക്കുന്നത്, സംഭവിക്കുന്നത്. അൽ ഇത്ബാഖു, ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ വഹുവ തലാഖൈ ത്വഇഫതൈ അൽ ലിസാൻ വൽ ഹംഖിൽ വൽ ഹനകിൽ അഅലാ ഇൻദ നുത്ഖി ബിൽ ഹർഫി. അപ്പോൾ ഹനകുൽ അഅലാ, ഏറ്റവും ഉയരത്തിലുള്ള മേലെ അണ്ണാക്കുമായി, നാവും മേലെ അണ്ണാക്കുമായുള്ള ആ ഒരു കൂട്ടിമുട്ടലും സ്പർശനവും ആ ചേർച്ചയുമാണ് അതിലൂടെ സംഭവിക്കുന്നത്. പിന്നെ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എല്ലാം ഒരുപോലെയല്ല. അതിൽ ശക്തി കൂടിയതുണ്ട്, ശക്തി കുറഞ്ഞതുണ്ട്, മധ്യമ നിലവാരത്തിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ശക്തി കൂടിയതിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ വിശേഷണമാണ് അൽ ഇത്ബാഖ് എന്നുള്ളത്. ഇതിന് 4 അക്ഷരങ്ങളാണുള്ളത്. ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ അൽ ജസരിയയിൽ, മുഖദ്ദിമത്തുൽ ജസരിയയിൽ പറയുന്നു, അപ്രകാരം തന്നെ ഈ 4 അക്ഷരങ്ങളാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള വിശേഷണത്തിൽപ്പെട്ടതാണ് ഇത്ബാഖ്. ഈ വിശേഷണങ്ങളുള്ളത് 4 അക്ഷരങ്ങൾക്കാണ്. സാദ്, ദാദ്, തോ, ദാ, തോ, ലോ. അപ്പം ഈ 4 അക്ഷരങ്ങൾ, ബാക്കിയുള്ള 24-25 അക്ഷരങ്ങളും ഇതിന് നേർ വിപരീതമായിട്ടുള്ള ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണ്.
2: ഇവിടെ ഒരക്ഷരത്തിന് വിപരീത ഒരു സിഫത്തിന് വിപരീതമായതാണ് നമ്മൾ പറയുമ്പോൾ, ഈ സിഫത്തിന് അഥവാ ഇത്തബാഖിന് എത്ര അക്ഷരമുണ്ടോ അതിന് ബാക്കിയുള്ള അക്ഷരങ്ങളിൽ അവിടെ അവശേഷിക്കുന്ന ബാക്കിയുള്ള ഹുറൂഫുൽ ഹിജായി അക്ഷരമാലയിലെ അക്ഷരങ്ങളൊക്കെ ഇതിൻ്റെ വിപരീത സിഫത്തിലുള്ള വിപരീത വിശേഷണമുള്ള ഇതിൻ്റെ അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാല് അക്ഷരങ്ങളാണ്: സാദ്, ബാദ്, ത്വാ, വാ. ഈ നാലക്ഷരങ്ങൾ, ഈ നാല് അക്ഷരങ്ങളും നമുക്കറിയാവുന്നതുപോലെ തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞതാണ് ഹുറൂഫു തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഇസ്തിഅല, ഖുസ്സദഖ്തിൻ ഖിൽ, ഖുസ്സദഖ്തിൻ ഖിൽ. വായ നിറച്ച് ഗൗരവത്തിൽ ഖനപ്പിച്ച് നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയേണ്ട അക്ഷരങ്ങളാണ് ഈ ഏഴ് അക്ഷരങ്ങൾ. ഹുറൂഫുൽ ഇസ്തി ഹുറൂഫുൽ ഇസ്തിഅല, ആ ഹുറൂഫുൽ ഇസ്തിഅല ഏഴക്ഷരമാണ്. അതിൽപ്പെട്ട നാലക്ഷരമാണ് ഇത്തബാഖിൻ്റെ അക്ഷരം, അക്ഷരങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നാലക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാകുന്നു. അപ്പോൾ ഇൻതിബാഖ്, ഇത്തബാഖ് എന്നൊക്കെ പറഞ്ഞാൽ നാവ് അണ്ണാക്കിലേക്ക് ഉയർത്തുമ്പോൾ അതും രണ്ടും തമ്മിൽ അടുത്ത് വരുമ്പോൾ പുറത്തേക്ക് വായു പോകുവാൻ പ്രയാസമാണ്. അപ്പം ശബ്ദം അവിടെ തന്നെ ചുരുങ്ങും. അതുകൊണ്ടാണ് ഇത്തബാഖ് എന്ന് പറയുന്നത്. നാലക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഇനി ഹുറൂഫുൽ ഇസ്തിഅലാവും അതുപോലെ തന്നെ ഹുറൂഫുൽ ഇത്തബാഖു തമ്മിലുള്ള ബന്ധം, ഇഖ്തിലാഫും അഭിപ്രായം വ്യത്യാസവുമുണ്ട്, യോജിപ്പുമുണ്ട്. എന്തൊക്കെയാണ് യോജിപ്പ്, എന്തൊക്കെയാണ് ബന്ധം? ഹുറൂഫുൽ ഇസ്തിഅല നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുസ്സദഖ്തിൻ ഖിദ് എന്ന് പറഞ്ഞ ഏഴക്ഷരങ്ങൾ, ഈ ഏഴക്ഷരങ്ങളിൽ നാലെണ്ണമാണ് എന്ത്, ഇത്തബാഖിനക്ഷരം. സാദ്, ദാദ്, ത്വാ, ലാ, ഇതാണ് ഇത്തബാഖിൻ്റെ അക്ഷരം. ഇത്തബാഖിൻ്റെ അക്ഷരങ്ങളല്ലാത്ത ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ ബാക്കി മൂന്നെണ്ണമാണ്: ഖ, ഗൈൻ, ഖാഫ്. ഇത് ഇൻഫിതാഹിൻ്റെ അക്ഷരങ്ങളുമാണ്. അപ്പോൾ സാദ്, ദാദ്, ത്വാ, ലാ ഈ നാല് അക്ഷരങ്ങൾക്ക് ഇസ്തിഅലാവും ഇത്തബാഖും രണ്ട് സിഫത്തുകളും ഉണ്ട്. ബാക്കിയുള്ളതിന് ഇസ്തിഅലാ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇസ്തിഅലാവും ഇത്തബാഖും, ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇസ്തിഅലാവും ഇത്തബാഖും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. രണ്ടും നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇസ്തിഅലാ നാവിലെ മുകളിലേക്ക് ഉയർത്തുന്നുവെങ്കിലും ആ അണ്ണാക്കുമായി സ്പർശിക്കുന്നില്ല, അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നു, പക്ഷേ അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോഴാണ് ഇസ്തിഅലാ നടക്കുന്നത്. എന്നാൽ ഇത്തബാഖ് എന്നറിഞ്ഞാൽ നാവിനെ ഉയർത്തുന്നു, നാവ് മേലെ അണ്ണാക്കുമായി കൊണ്ട് ചേർന്ന് നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ ശബ്ദം കൂടുതൽ കട്ടി കൂടുകയും ആ ഒരു സിഫത്ത് തന്നെ ശക്തമായ സിഫത്തായി മാറുകയും ചെയ്യുന്നു. അണ്ണാക്കുമായി സ്പർശിച്ച് അവിടെ തന്നെ നിൽക്കുന്നു എന്നർത്ഥം. പുറത്തേക്കുമല്ലാതെ അതിൻ്റെ കാറ്റ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, അത് ശബ്ദം വായയുടെ അകത്ത് തന്നെ നിൽക്കുന്നു. ഗൈൻ, ഖ, ഖാഫ് അതെന്താണ്? അത് പിന്നെ നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്, പക്ഷേ അത് അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇതിൽ പിന്നെ വിശേഷണങ്ങൾ എടുക്കുമ്പോൾ ഈ സാദ്, ദാദ്, ത്വാ, ലാ, ഗ, ഖ, ഖ എന്ന ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളിൽ ഏറ്റവും അഖ്വ, ഏറ്റവും ശക്തിയുള്ള സിഫത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത്തബാഖിൻ്റെ അക്ഷരങ്ങൾ തന്നെയാണ്. സാദ്, ദാദ്, ത്വാ, ബാ എന്നീ നാലക്ഷരങ്ങൾക്കാണോ, ഗൈൻ, ഖ, ഖാഫ് എന്നീ മൂന്നക്ഷരങ്ങൾക്കാണോ ഏറ്റവും ശക്തിയെന്ന് ചോദിച്ചാൽ ഇത്തബാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സാദ്, ബാദ്, ത്വാ, ലാ എന്നീ അക്ഷരങ്ങൾക്ക് തന്നെയാണ് കട്ടി കൂടുതലുള്ളത്. അത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സാദ്, ബാദ്, ത്വാ, ലാ ഇങ്ങനെയാണ് ഇത്തബാഖിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്, നാലക്ഷരങ്ങൾ. ഇനി ഈ ഇത്തുബാഖ് നക്ഷരത്തിൽപ്പെടാത്ത ഇസ്തിഇലാലിൽപ്പെട്ട മൂന്ന് അക്ഷരങ്ങളാണ് ഗൈൻ, ഖ, ഖ. ഗൈൻ, ഖ, ഖാഫ്. അപ്പം ഈ രണ്ടെണ്ണം രണ്ട് അക്ഷരങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഇത്തുബാഖ് നക്ഷരങ്ങളായ സാദ്, ബാദ്, പ, ല എന്നീ നാല് അക്ഷരങ്ങൾക്കാണ് കൂടുതൽ ശക്തി എന്ന് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ സിഫത്തുൽ ഇത്തുബാഖ് അഖ്വ മിനൽ ഇസ്തിഇല, അൽ ഇത്തുബാഖ് അഖ്വ മിനൽ ഇസ്തിഇല. ഹുറൂഫിൽ ഇസ്തിഇലയിൽപ്പെട്ട ഇത്തുബാഖ് ഇല്ലാത്ത അക്ഷരങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ള അക്ഷരങ്ങൾ അത് ഇത്തുബാഖ് അക്ഷരങ്ങളായിട്ടുള്ള സാദ്, ബാദ്, ദ എന്നീ അക്ഷരങ്ങൾക്കാണ്. അപ്പോഴാണ് ആ അക്ഷരങ്ങൾ ഉച്ചരിച്ച് പഠിക്കുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഹുറൂഫുൽ ഇത്തുബാഖിന് രണ്ട് സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ മഖ്റജ് വ അഖ്സൽ ലിസാൻ. അപ്പോൾ അത് ആ നിലക്ക് തന്നെ ശരിക്കും അതിൻ്റെ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്തിഇലാന്റെ അക്ഷരങ്ങളാകട്ടെ, അത് നാവിൻ്റെ അങ്ങേയറ്റം, നാവിന് അങ്ങേയറ്റമാണ്, അതിൻ്റെ മഖ്റജ് അണ്ണാക്കിലേക്ക് വരുന്നില്ല. ഖ, ഖ, ഖ എന്നുള്ളത് അണ്ണാക്കിലേക്ക്, അണ്ണാക്കിനോട് ചേർന്ന് വരുന്നില്ല. എന്നാൽ സാദ്, ദാദ്, അതുപോലെ പോ, ദ എന്നുള്ളത് എന്താണ്, അതിൻ്റെ നാവിൻ്റെ അറ്റഭാഗത്താണ്, അഗ്രഭാഗത്താണ് അത് വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ടതും അതുപോലെ തന്നെ പരിചയിക്കേണ്ടതുമാണ് ഓരോ അക്ഷരങ്ങളും. ഇപ്പോൾ പറഞ്ഞ സാദ്, ബാദ്, പോ, വ ഈ അക്ഷരങ്ങൾ ഓരോ ആയത്തുകളിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓതേണ്ടത് എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മളത് ഉച്ചരിച്ച് ശീലിക്കുക തന്നെ വേണം. പോ, യതുമഊൻ. അതുപോലെ സാദ്, സോ, സാദ് പറയുമ്പോൾ തന്നെ ശരിക്കും ഈ പറയുന്ന അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വോ, നാവിൻ്റെ അങ്ങേയറ്റം ഇത് ഉയരുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ നിരകളുമായി കൊണ്ട് ചേരുന്നു. അപ്പോൾ ശരിക്കും അത് ഉച്ചരിച്ച് തന്നെ നമ്മൾ പരിശീലിക്കേണ്ടതാണ്. ബാദ് നമുക്കറിയാം, അതിൻ്റെ മഖ്റജ് ഒരേ മഖ്റജ്, ആ അതിൽ നിന്ന് വാദ് മാത്രമാണ് ഉച്ചരിക്കുന്നത്. നമ്മളെ നാവിൻ്റെ അരിക് ഇടത്തെ ഭാഗത്തു നിന്നാണ്, അതും മേലെ പല്ലുകളുടെ നിരയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അവിടെ ഒരു ഊന്നൽ കൊടുക്കേണ്ടി വരും. ശരിക്കും അത് ആ അണ്ണാക്കുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ഹുറൂഫുൽ ഇത്തുബാഖ്, ഇത്തുബാഖിൻ്റെ അക്ഷരങ്ങളെ തന്നെ ഈ നാലെണ്ണത്തിൽ തന്നെ നമുക്ക് തർത്തീബ് അതിൻ്റെ ശക്തി അനുസരിച്ച് നിർണ്ണയിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ഖോ, ബോദ്, സാദ്, ബാദ്, അതിൻ്റെ തർത്തീബ് പ്രകാരം, ശക്തിയുടെ ആ തർത്തീബ് ക്രമപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഈ അക്ഷരങ്ങളിൽ, ഇത്തുബാഖിൻ്റെ അക്ഷരങ്ങളിൽ ഒന്ന് ഖോ, പിന്നെ ബോദ്, പിന്നെ സാദ്, പിന്നെ ല. ഖോ, ബോദ്, സാദ്, ല ഈ നാലക്ഷരങ്ങൾ, ഇതാണ് അതിൻ്റെ ശക്തിയുടെ, അതിൻ്റെ കൂവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ ഓർഡർ. ഇപ്പോൾ സാദ് വാനേക്കാൾ എന്തുണ്ട്, കൂവത്തുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ വരും. ഓരോ വിശേഷണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് പിന്നെ ഒരക്ഷരത്തിന് എത്ര വിശേഷണമുണ്ട് എന്നുള്ളതും ആ വിശേഷണങ്ങൾ, ഒവ്വത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, മുത്തവസ്യത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ലൈഫായിട്ടുള്ള വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, ഈ മൂന്ന് വിശേഷണങ്ങളും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾക്കും ഏതൊക്കെ വിശേഷങ്ങൾ വന്നിട്ടുണ്ട്, കൂവത്തിന് വിശേഷണങ്ങൾ മാത്രം വന്നിട്ടുള്ളത് എങ്കിൽ അത് ഏറ്റവും ശക്തിയുള്ള കവിയായിട്ടുള്ള അക്ഷരമായിരിക്കും. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഉള്ള സിഫത്തുകളെ കണക്കാക്കിക്കൊണ്ടാണ് ആ അക്ഷരം കവിയാണോ ലൈഫാണോ അല്ലെങ്കിൽ മുത്തവസ്യത്താണോ എന്ന് തീരുമാനിക്കുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും എങ്ങനെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത്, അതിന് കൊടുക്കുന്ന വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ വെച്ചിട്ട് ശരിക്കും നമുക്ക് അക്ഷരങ്ങളുടെ സിഫത്തുകൾ അതിൻ്റെ പിന്നെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഫിത്താഹ്, ഇപ്പം ഇൻഫിത്താഹ് ശരിക്കും നമുക്ക് ആ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ നാല് അക്ഷരങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇൻഫിത്താഹിൻ്റെ അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായ ശരിക്ക് തുറന്ന് ആണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹൻ വനജ്നി വമൻ മഅയ മിനൽ മുഅ്മിനീൻ. ബ ഇഫ്തഹ് മൈനി ഇഫ്തഹ് ഫഫ്തഹ് ബ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ തുറവിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് സംഗതികൾക്കിടയിലുള്ള ഗ്യാപ്പ്, വിടവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വായിലൂടെ വിടർന്ന് ശരിക്കും വ്യക്തമായി നമ്മുടെ കാണുവാൻ കഴിയും. അൽ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ അൽ ഇഫ്തിറാഖ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഭാഷയിൽ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ ഇഫ്തിറാഖ്, മനസ്സിലായില്ലേ? ഹുവ ഇഫ്തിറാഖുൽ ലിസാനി അനിൽ ഹൻകി ഹനകിൽ അഅല ഇൻദ നുത്ഖി ബിഹുറൂഫി. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് മേലെ അണ്ണാക്കുമായിട്ടുള്ള ബന്ധമാണ് ഇൽസാഖായിരുന്നു. അത് ഒട്ടിച്ചേർന്നുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നു, സാദ് ബാദ് തോ ല. എന്നാൽ അതിന് നേരെ വിപരീതമാണ് ഇവിടെ ഇൻഫിത്താഹിൻ്റെ അക്ഷരം. അണ്ണാക്കിൽ നിന്നും വേർപ്പെട്ടുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അപ്പം അതിൽ നിന്നാണ് ഒ ഹ ക പോലെയുള്ള അക്ഷരങ്ങൾ, ഇസ്തിലാൻ്റെ അക്ഷരങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ 25 അക്ഷരങ്ങൾ, 29 അക്ഷരങ്ങളിൽ 4 ഇത്തുബാഖിൻ അക്ഷരമാണ്. ഈ ബാക്കിയുള്ളതെല്ലാം അതിന് വിപരീതമായ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ ആയിരിക്കും, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ 3 ഇസ്തിലാൻ്റെ അക്ഷരവും 4 ഇത്തുബാഖിൻ അക്ഷരവും, പിന്നെ ബാക്കി വരുന്ന 22 അക്ഷരമാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ട ഒരു സംഗതിയാണ്. നിയമങ്ങൾ പറയുന്നതെന്ന് മാത്രം, ഇതും ശരിക്കും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ ആയത്തിലും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ, ഇത്തുബാഖിൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. വായ നിറച്ച് തഫ്ഹീമോട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ അത് 7, ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം വായ തുറന്ന് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. ഏതായിരുന്നാലും ഈ അക്ഷരങ്ങളെ, ഉച്ചാരണങ്ങൾ ശരിക്കും നമുക്ക് അത് ഒരു ഖാരിയിൽ നിന്നും കേട്ടുകൊണ്ട് അത് പ്രകാരം തന്നെ പരിശീലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചു കൊണ്ട് തന്നെ ഉച്ചരിക്കുവാനും അതുപോലെ തന്നെ പാരായണം ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ അക്ഷരങ്ങളും ശരിയായ രൂപത്തിൽ ഉച്ചരിച്ച് പരിശീലിക്കുവാൻ പ്രത്യേകമായി നമ്മൾ പ്രയാസം ഉള്ള ആളുകൾ, അക്ഷരങ്ങൾ ശരിയായ രൂപത്തിൽ ഇപ്പോഴും ഉച്ചരിക്കാൻ കഴിയാത്ത ആളുകൾ, അത് വളരെ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി പഠിച്ചെടുക്കുവാനും ഖുർആൻ പാരായണം ക്രമപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവഴി അല്ലാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും അത് പ്രകാരം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും അതിൻ്റെ പ്രവർത്തന മേഖലകളിലേക്കും കടന്നു ചെല്ലുവാൻ ഇത്തരത്തിലുള്ള തജ്വീദ് പഠനങ്ങൾ നമുക്ക് സഹായകമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് തജ്വീദ് പഠനം. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന വിഷയത്തിലെ 5 ഭാഗമാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഹറമൈൻ ലൈവ് പരിപാടിയാണ്. വിശുദ്ധ

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ഹിജ്ർ 85 മുതൽ 99 വരെയുള്ള ആയത്തുകൾ.

0: ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين.
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കാതോർക്കുക, മധുരം ഖുർആൻ. സൂറ അൽ അംഫാൽ 45 മുതൽ 58 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മൻസൂർ അസ്സഹ്റാനി.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 8, സൂറ അൽ അൻഫാൽ, 45 മുതൽ 58 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അസ്സഹറാനി.
1: أعوذ بالله من الشيطان الرجيم.

0: واحد وليذكر أولو الألباب.
1: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്തു ഇബ്രാഹിം 42 മുതൽ 52 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഫഹദ് അൽ വർദി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയും മൂന്നാം അധ്യായം സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്യുന്നത് പ്രശസ്ത കാര്യ മിഷാരി റാഷിദ് അൽ അഫാസി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫ്രാസി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറ ഹൗദ് 77-78 വചനങ്ങൾ. മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിൽ. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ولما جاءت رسلنا لوطا سيئ بهم وضاق بهم ذرعا وقال هذا يوم عصيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ഹൂദിലെ 77-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലേക്ക് അല്ലാഹു മലക്കുകളെ അയക്കുകയും അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ആ മലക്കുകൾ വരികയും ചെയ്യുന്ന ആ സന്ദർഭമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സമകാലികനായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് ആദ്യം ഈ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. അദ്ദേഹത്തിന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന അദ്ദേഹത്തിൻ്റെ സന്താനത്തെ ലഭിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടിയാണ് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുക്കലൂടെ വന്നത്. അവരെ തിരിച്ചറിയാതെ അവർക്ക് ഭക്ഷണമൊരുക്കി അവരെ സൽക്കരിച്ചു. പിന്നീട് അവർ മലക്കുകളാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞു. അവരുടെ ആഗമന ഉദ്ദേശം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ ശിക്ഷിക്കൽ കൂടിയാണ് എന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കാരുണ്യമുള്ള, അനുകമ്പയുള്ള, ഹൃദയവിശാലതയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്കുകളോട് തർക്കിക്കുന്ന ഒരു രംഗം തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. അവരെ ശിക്ഷിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ശിക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ ഇനിയും ഒരു അവസരം കൂടി അവർക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന് ആ മഹാപ്രവാചകൻ ആഗ്രഹിക്കുകയും, എന്നാൽ ഇബ്രാഹിം നബിയോട് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള നിർദ്ദേശം, ഇബ്രാഹിം ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിയുക, ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞേക്കുക, അത് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നുകഴിഞ്ഞ വിഷയമാണ്. ശിക്ഷയുടെ തീരുമാനം വന്നു കഴിഞ്ഞു. ലൂത്ത് നബിയുടെ ജനത അവർക്കൊരിക്കലും ഇനി നിർത്തിവെക്കാൻ പറ്റാത്ത, പ്രതിരോധിക്കാൻ പറ്റാത്ത ശിക്ഷ അവരിലേക്ക് വരികയാണ് എന്ന് ഇബ്രാഹിം നബിയെ മലക്കുകൾ അറിയിച്ചു. ഒരു ഫായിദയില്ല. അങ്ങനെ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലുള്ള ആ മലക്കുകളുടെ വരവ്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത നമുക്കറിയാം സ്വവർഗരതിയുടെ, പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന ഒരു ഏറ്റവും ദുഷിച്ച, ഗുരുതരമായ പാപം കുറ്റം ചെയ്യുന്ന ഒരു ജനതയായിരുന്നു. അങ്ങനെ ഈ അതിഥികൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാം തന്നെ പേടിക്കുകയാണ്. പേടിക്കുകയെന്ന് പറഞ്ഞാൽ ഈ അതിഥികളെ കണ്ടാൽ തൻ്റെ നാട്ടിലെ ദുർനടപ്പുകാർ ഇങ്ങോട്ട് ഓടി വരികയും തന്നെ മാനം കെടുത്തുകയും ചെയ്യും എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ട്. അതാണ് ഈ 77-ാമത്തെ വചനത്തിൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വലമ്മ ജാഅത് വന്നപ്പോൾ, ചെന്നപ്പോൾ, റുസുലുന നമ്മുടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ മലക്കുകൾ, റസൂലുൻ ജമ റസൂല്, ലൂത്തൻ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ, സീഅ ബിഹിം വളാഖ ബിഹിം ദറഅൻ, അദ്ദേഹത്തിന് വളരെ മനപ്രയാസമുണ്ടായി. സീഅ ബിഹിം വളാഖ ബിഹിം, ആ മലക്കുകളെ, മലക്കുകളാണ് എന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് അറിയില്ല. തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികൾ, അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് വളരെ മനപ്രയാസമുണ്ടായി. വളാഖ ബിഹിം, മനപ്രയാസമുണ്ടായി. അതേപോലെ അദ്ദേഹത്തിന് വളരെ സങ്കടം ഉണ്ടായി. വഖാല, ലൂത്ത് നബി അലൈഹിസ്സലാം എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ യൗമുൻ അസീബ്, ഇത് വളരെ പ്രയാസകരമായ, വിഷമകരമായ ഒരു ദിവസം തന്നെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യാണ്. ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അല്ലേ മലക്കുകൾ വരുന്ന രംഗമാണ്. യുഖ്ബിറു തആല അൻ ഖുദൂമി റുസുലിഹി മിനൽ മലായിക്ക, ഈ റുസുൽ എന്ന് പറഞ്ഞത് ആ മലക്കുകളാണ്. ഏത് മലക്കുകൾ? മിനൽ മലായിക്കത്തിൽ ലദീന ഫാറഖു ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ അടുക്കലിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ആ മലക്കുകൾ. ആ മലക്കുകൾ ഇബ്രാഹിം നബി അറിയിച്ചിട്ടുണ്ട്. എന്ത്? അഅലമു ഇബ്രാഹീമ ബിഹലാക്കിഹിം, ഇബ്രാഹിം നബിയെ, ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വരികയാണെന്നുള്ളത് ഇബ്രാഹിം നബിയെ ആ മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറിയിച്ചിട്ടുണ്ട്. ഈ രാത്രി എന്ത് ചെയ്യും? അത് സംഭവിക്കും അല്ലേ. എന്ത്? ബിഹിലാക്കില്ലാഹി ഖൗമ ലൂത്തിൻ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ എന്ത് ചെയ്യും? ലൂത്ത് നബിയുടെ ജനത ശിക്ഷ ഏറ്റുവാങ്ങും എന്നുള്ള കാര്യം മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് വരികയാണ്. ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തു? അവരുടെ രൂപം അല്ലേ, വറദു അലൈഹി വഹും ഫി അജ്മലി സൂറത്തിൻ തുകൂനു, വളരെ സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലാണ് മലക്കുകൾ വന്നിട്ടുള്ളത് ലൂത്ത് നബിയുടെ വീട്ടിലേക്ക്. അല ഹൈഅത്തി ശുബ്ബാനിൻ ഹിസാനിൽ വുജൂഹ്, മുഖസൗന്ദര്യമുള്ള, യുവത്വം തുളുമ്പി നിൽക്കുന്ന ആ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് ആ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതൊരു പരീക്ഷണം കൂടിയാണ്, അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് കൂടിയാണ് അല്ലേ. ഇബ്തിലാ അൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ളൊരു പരീക്ഷണാണത്. അള്ളാഹ്ക്ക് വളരെ വ്യക്തമായ ഹിക്മത്തുകൾ, അല്ലാത്തുൽ വലഹുൽ ഹിക്മത്തു വൽ ഹുജ്ജത്തുൽ ബാലിഗ, എല്ലാത്തിലും അള്ളാഹുവിന് എന്തുണ്ട്? അങ്ങേയറ്റത്തെ ഹിക്മത്തുകളുണ്ട്, യുക്തികളുണ്ട് അള്ളാഹുവിന്. പക്ഷേ ഇവരുടെ കാര്യം ആലോചിച്ചിട്ട് ലൂത്ത് നബിക്ക് വലോക്കത്ത് നഫ്സുഹൂബി സബബിഹിം, കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ അതിഥികളാണ്. ആ അതിഥികളെ കണ്ടാൽ എന്തു ചെയ്യൂല, അദ്ദേഹത്തിൻ്റെ ജനത വെറുതെ വിടൂല, ആ ജനത അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്തു ചെയ്യും, ഓടിവരും അല്ലേ. അത് അങ്ങേയറ്റത്തൊരു അപമാനത്തിന് അദ്ദേഹം വിധേയനാകും. അത് അതാലോചിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് അതെങ്ങനെ പ്രതിരോധിക്കും, തൻ്റെ ജനതയെ എങ്ങനെ പ്രതിരോധിക്കും, അവരെ തൊട്ട് എങ്ങനെ സംരക്ഷിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാകുന്നത്. അങ്ങനെ പിന്നെ സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള മലക്കുകളാണ് ഇവർ എന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതക്കും അറിയില്ല, ലൂത്ത് നബിക്കും ആ സമയത്ത് മനസ്സിലായിട്ടില്ല. പിന്നെന്താ സംഭവിക്കുന്നത്, വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു കാനു യഅമലൂന സയ്യിആത്ത് قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزوني في ضيفي أليس منكم رجل رشيد. 78-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, വജാഅഹു ഖൗമുഹു, ലൂത്തിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വജാഅഹു ജാഅന വന്നു, ജാഅഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു, ലൂത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. ഖൗമുഹു അദ്ദേഹത്തിൻ്റെ ജനത എങ്ങനെ വന്നു, യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ അവർ ദുർനടപ്പുകാരായിരുന്നു. യഅമലൂന സയ്യിആത്ത്, അവർ ദുർനടപ്പുകാരായിരുന്നു. ദുർനടപ്പുകാർ പറഞ്ഞാൽ അവർ സ്വവർഗരതി ചെയ്യുന്ന ആളുകളായിരുന്നു, പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന ഗുരുതരമായ പാപം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ കണ്ട് ആ അതിഥികളെ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ അടുത്തേക്ക് തൻ്റെ നാട്ടുകാർ ഓടി വരികയാണ്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാം അദ്ദേഹത്തോട് പറയുന്നത്, ഖാല, അദ്ദേഹം അവരോട് പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഹാ ഉലാ ഇ ബനാത്തി, ഇതാ എൻ്റെ പെൺമക്കളിതാ, ഹുന്ന അത്തുഹറുലക്കും, ഹുന്ന അവർ എൻ്റെ പെൺമക്കൾ, അത്തുഹറു അവരാണ് ഏറ്റവും പരിശുദ്ധിയുള്ളവർ, ലക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് മാന്യമായി വിവാഹം കഴിക്കാലോ. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഹുസൂനി, നിങ്ങളെന്നെ അപമാനിക്കരുത്. ഫീ ലൈഫി, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ. അലൈസ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, റജുലുൻ, ഒരു പുരുഷനും, റഷീദ്, വിവേകമുള്ള ഒരാളും നിങ്ങളെ കൂട്ടത്തിലില്ലേ. അപ്പോൾ ഈ മലക്കുകൾ മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. അത് ആർക്ക് മനസ്സിലായിട്ടില്ല, ലൂത്ത് നബിയുടെ ജനതക്കും മനസ്സിലായിട്ടില്ല അത് മലക്കുകളാണെന്നുള്ളത്. അവരെന്താ ചെയ്തത്, യുഹ്റഊന ഇലൈഹി, അല്ലെങ്കിൽ അതായത് യുബാദിറൂന യുസിരിഊന, വളരെ ധൃതിപ്പെട്ട് ഇവരെ പറഞ്ഞപ്പോൾ ഓടി വരികയാണ് അവർ. യുരീദൂന അലിയാഫഹു ബിൽ ഫാഹിഷ, എന്താണ് ആ വരവിൻ്റെ ഉദ്ദേശം, ലൂത്ത് നബിയുടെ വീട്ടിലുള്ള അതിഥികളെ മ്ലേച്ഛമായ കാര്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഓടി വരുന്നത്. അല്ലത്തിക്കാനു അമലൂനഹ, അതവർ ഇതിനു മുമ്പേ ചെയ്യുന്ന വൃത്തികേടും ദുർനടപ്പുമാണ്. അതുകൊണ്ടാണ് അല്ല പറഞ്ഞത്, കബുലുഖാനു യഅമലൂന സയ്യിആത്ത്, മുമ്പന്നെ ഈ ഫാഹിഷത്ത് അവർ ചെയ്തിരുന്നു. എങ്ങനത്തെ ഫാഹിഷത്ത്, അല്ലത്തി മാ സബഖഹും അലൈഹ അഹദും മിനൽ ആലമീൻ, ലോകത്ത് ഇതിനു മുമ്പ് ഒരാളും ചെയ്യാത്ത ഈ തോന്നിയാസം, ഈ വൃത്തികേട്, ഈ മ്ലേച്ഛമായ കാര്യം തുടങ്ങി വച്ചവരാരാണ്, ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഈ ജനതയാണ്. അപ്പോൾ ലൂത്ത് നബി അവരോട് കേണപേക്ഷിക്കാണ്, യാ ഖൗമി ഹാ ഉലാ ഇ ബനാത്തി ഹുന്ന അത്തുഹറുലക്കും, എൻ്റെ അതിഥികളെ, എൻ്റെ അതിഥികളെക്കാളും ഈ അതിഥികളെ മാനം കെടുത്തുന്ന, എന്നെ അപമാനിക്കുന്ന ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് മാന്യമായി എൻ്റെ പെൺമക്കളെ ഞാൻ വിവാഹം കഴിച്ചു തരാലോ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ഫത്തഖുല്ലാഹ, അങ്ങനെ നിങ്ങളെന്തു ചെയ്യും, അള്ളാഹനെ സൂക്ഷിക്കൂ, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ മാനം കെടുത്താതിരിക്കൂ. വലാ തഖ്സൂനി ഇൻദഹും, അലൈസ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, റജുലുൻ റഷീദ്, വിവേകമുള്ള ഒരുത്തനുമില്ലേ എന്ന് വെച്ചാൽ ഈ തോന്നിയാസം തടയുന്ന, അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന, ഇത് ചെയ്യരുതേ എന്ന് പറയാൻ, ഫയൻഹാക്കും, അതിനു പറ്റിയ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ ഒരു നന്മ പറയുന്ന, തിന്മയെ വിലോദിക്കുന്ന ഒരാൾ പോലും നിങ്ങളെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാം അവരോട് പിന്നെ വളരെ കേണ് ചോദിക്കുകയാണ്. പിന്നെ ഏതായാലും ലൂത്ത് നബി അലൈഹി സ്സലാമിനും ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ നേരത്തെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്സലാമിനും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല ഇത് അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. അതുകൊണ്ടാണ് പിന്നെ മലക്കുകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒരു പേടിൻ്റെ ആശങ്കൻ്റെ വിഷയമല്ല, അത് ലൂത്ത് നബിക്കും മനസ്സിലായിട്ടില്ല. ഖുർആൻ വേറെ സൂറത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അവിടെ ഇതേപോലെ നിങ്ങൾക്ക് എൻ്റെ പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, ഖാലൂ ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്, ലൂത്ത് നിനക്കറിയില്ലേ നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത്, അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. ഇന്നക്ക തഅലമു അന്ന നിസാ അന ലാ അറബലന ഫീഹിന്ന വല നസ്തഹീഹിന്ന, ഞങ്ങൾക്കൊരു താല്പര്യമില്ല നിൻ്റെ പെൺമക്കളെയോ സ്ത്രീകളെയോ എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്നെന്ത് ചെയ്യുന്നുണ്ട്, വ ഇന്നക്കല തഅലം മനുരീദ്, ഞങ്ങളുടെ ആവശ്യം എന്താന്നുള്ളത് നിനക്ക് വ്യക്തമായിട്ട് അറിയാലോ ലൂത്തെ, ലൈസലന ഖുറദുൻ ഇല്ലാ ഫിദ്ദുഖൂർ വ അൻത തഅലം ദാലിക്, നിനക്കറിയാക്കളെ നിൻ്റെ പെൺമക്കളെയല്ല ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് ദുക്കൂറുകൾ പുരുഷന്മാരെയാണ് ആവശ്യം എന്നുള്ള കാര്യം നിനക്കറിയാലോ, പിന്നെ എന്തിനാ നീ ഞങ്ങളോട് അതിനെ തടയാൻ ശ്രമിക്കുന്നത് എന്ന് ആ ജനത ഇതേ വിഷയം വേറൊരു അധ്യായത്തിലൂടെ അവരുടെ സംസാരം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ വ്യക്തമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനത അഭിമുഖീകരിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു മഹാപ്രവാചകൻ അവരെ ശക്തമായി ഓർമ്മപ്പെടുത്തി താക്കീത് ചെയ്തു, എന്നിട്ട് ലോകത്തൊരാളും ചെയ്യാത്ത ദുർനടപ്പും തോന്നിയാസവും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ വരികയാണ്. തീർച്ചയായും ഈ വിഷയം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് മനസ്സിലാക്കാം. രണ്ട് വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്, 77-ാമത്തെ വചനവും 78-ാമത്തെ വചനവും. 77-ാമത്തെ വചനത്തിൽ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരികയാണ്. സ്വവർഗരതിക്കാരായ മ്ലേച്ഛന്മാരായ അദ്ദേഹത്തിൻ്റെ ജനതയുടെ അവസ്ഥ അറിയുന്ന അദ്ദേഹം തൻ്റെ വീട്ടിൽ മനുഷ്യരൂപത്തിൽ വന്ന അതിഥികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം മനപ്രയാസപ്പെടുന്ന രംഗമാണ് 77-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. 78-ാമത്തെ ആയത്തിൽ ലൂത്ത് നബിയുടെ വീട്ടിൽ വന്ന അതിഥികളെക്കുറിച്ചറിയുമ്പോൾ ആ നാട്ടുകാർ, ദുർനടപ്പുകാരായ നാട്ടുകാർ ധൃതിപ്പെട്ട് ഓടി അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഓടി വരുന്നതും അവരോട് ലൂത്ത് നബി അലൈഹി സ്സലാം സംസാരിക്കുന്നതുമാണ്. തീർച്ചയായും ഈ രണ്ട് വചനങ്ങളും നമ്മൾ മനസ്സിലാക്കുക, അതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹുവിന് മാത്രം അദൃശ്യമറിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യവും ഈ ആയത്തിലൂടെ നമുക്ക് ബോധ്യമാകും. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവരെ കാത്തിരിക്കുന്ന അതിഗുരുതരമായ ശിക്ഷ എന്താണെന്നും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കും. ആത്യന്തികമായ വിജയം നന്മക്ക് മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് ബോധ്യമാകും. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, അവതരണം ജംഷീർ സുലാഹി. സൂറ ഹൂദ് 77-78 വചനങ്ങൾ. മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിൽ.
6: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
8: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
9: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ.
10: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
11: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
8: വചനം 25. വസ്തബഖാ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽ ബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹാ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസുഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത് മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം അദീം, വമ്പിച്ചതാകുന്നു.

0: ത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്. റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
3: വചനം 61. വഇല സമൂദ, സമൂദിലേക്കും, അഖാഹും, അവരുടെ സഹോദരനെ, സ്വാലിഹ, സ്വാലിഹിനെ. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ കൗമി, എന്റെ ജനങ്ങളെ, ഉഅബുദു, നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ, അല്ലാഹുവിനെ, മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ആരാധ്യനും, ഗൈറുഹു, അവനല്ലാതെ, ഹുവ, അവൻ, അൻഷഅക്കും, നിങ്ങളെ ഉണ്ടാക്കി, മിനൽ അർദി, ഭൂമിയിൽ നിന്ന്, വസ്തഅമറക്കും, നിങ്ങളെ അവൻ അധിവസിപ്പിക്കുകയും ചെയ്തു, ഫീഹാ, അതിൽ, ഫസ്തഗ്ഫിറൂഹു, അതിനാൽ അവനോട് നിങ്ങൾ പാപമോചനം തേടുവിൻ, സുമ്മതൂബു, പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, ഇലൈഹി, അവങ്കലേക്ക്, ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്, ഖരീബുൻ, സമീപസ്ഥനാണ്, മുജീബുൻ, ഉത്തരം ചെയ്യുന്നവനാണ്.

0: തമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. അവനല്ലാതെ നിങ്ങൾക്ക് ഒരാരാധ്യനുമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്നു സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങളെ അതിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ അവനോട് നിങ്ങൾ പാപമോചനം തേടുകയും പിന്നെ അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും എന്റെ റബ്ബ് സമീപസ്ഥനും ഉത്തരം നൽകുന്നവനുമാകുന്നു.
1: നൂഹ് നബി അലൈഹിസ്സലാമയും ഹൂദ് നബി അലൈഹിസ്സലാമയും അവരുടെ ജനങ്ങളെ ക്ഷണിച്ചതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. എല്ലാ പ്രവാചകന്മാരുടെയും പ്രധാനമായ വിഷയം അതാണല്ലോ. മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമയെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീടുള്ള മനുഷ്യരുടെ ജനനം മാതാപിതാക്കൾ വഴിയാണെങ്കിലും ഓരോരുത്തരുടെയും ബീജത്തിന്റെ ഉദ്ഭവം മണ്ണിൽ നിന്നാകുന്നു. അപ്പോൾ സൂറത്ത് ഹജ്ജിലെ 5-ാം വചനത്തിലും മറ്റും പറഞ്ഞതുപോലെ മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നു തന്നെ. ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന് അതിൽ നിങ്ങൾക്ക് നിവസിക്കുമാറാക്കുകയും ചെയ്തത് അള്ളാഹു മാത്രമായിരിക്കെ, അവനല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതിന് അർത്ഥമില്ലല്ലോ എന്ന് ഈ വചനത്തിൽ സൂചന കാണാം.
2: വചനം 62. ഖാലു, അവർ പറഞ്ഞു, യാ സ്വാലിഹു, സ്വാലിഹേ, ഖദ് കുന്ത, തീർച്ചയായും നീ ആയിരുന്നു, ഫീനാ, ഞങ്ങളിൽ, മർജുവൻ, ഒരു അഭിലഷണീയൻ, ഖബുല ഹാദ, ഇതിൻ്റെ മുമ്പ്, അതൻഹാനാ, നീ ഞങ്ങളെ വിരോധിക്കുകയോ, അന്നഅബുദ, ഞങ്ങൾ ആരാധിക്കുന്നത്, മാ യഅബുദു, ആരാധിച്ചു വരുന്നതിനെ, ആബാഉന, ഞങ്ങളുടെ പിതാക്കൾ, വ ഇന്നനാ, നിശ്ചയമായും ഞങ്ങൾ, ലഫീഷക്കിൻ, സംശയത്തിൽ തന്നെയാണ്, മിമ്മാ, ഒന്നിനെപ്പറ്റി, തദ്ഊന, നീ ഞങ്ങളെ ക്ഷണിക്കുന്നു, ഇലൈഹി, അതിലേക്ക്, മുരീബ്, ആശങ്കാജനകമായ.

0: അവർ പറഞ്ഞു, സ്വാലിഹേ, ഇതിനു മുമ്പ് തീർച്ചയായും നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അഭിലഷണീയനായിരുന്നു. ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നവയെ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീ ഞങ്ങളോട് വിരോധിക്കുകയോ? നീ ഞങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനെപ്പറ്റി നിശ്ചയമായും ഞങ്ങൾ ആശങ്കാജനകമായ സംശയത്തിൽ തന്നെയാകുന്നു.
1: ഞങ്ങളുടെ ഇടയിൽ കൊള്ളാവുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ഇക്കാലം വരെ നീ. തറവാടിത്തം, ബുദ്ധിവൈഭവം, സ്വഭാവശുദ്ധി ആദിയായവയിലൊക്കെ സമാദരണീയനായിരുന്നു. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് സൽപ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നീ പഴയ മട്ടെല്ലാം മാറി ഞങ്ങളുടെ പിതാക്കൾ പൂർവികമായി ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെയൊന്നും ആരാധിച്ചുകൂടാ എന്ന് വിലക്കുന്നു. ഈ പുതിയ മാർഗത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അതിൽ ഞങ്ങൾക്ക് വളരെ ആശങ്കയും സംശയവുമാണുള്ളത്. ഇതൊക്കെയായിരുന്നു ആ ജനതയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ക്ഷണത്തിന് ലഭിച്ച മറുപടി. പ്രവാചകന്മാർക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അവർ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളോടുകൂടിയവരും സുസമ്മതന്മാരുമായിരിക്കുക പതിവാകുന്നു. പ്രവാചകത്വം സിദ്ധിച്ചു ജനങ്ങളെ സന്മാർഗത്തിലേക്കും സത്യവിശ്വാസത്തിലേക്കും ക്ഷണിക്കുവാൻ തുടങ്ങുന്നതോടെയായിരിക്കും ജനങ്ങൾക്ക് അവരുടെ നേരെയുള്ള ഭാവം മാറുന്നത്. വിശ്വസ്തനായ മുഹമ്മദ് അഥവാ

0: പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം

0: താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരു ഇടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. ഓരോ ദിവസവും ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും കേൾക്കുവാൻ നമുക്ക് അവസരമൊരുക്കുന്ന ഖത്മുൽ ഖുർആനിൽ ഇന്ന് 16-ാമത്തെ ജുസുവിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അരിഫായി.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഖത്തുമുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അറിഫായി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക്ക് അല്ലാ ഖൈറ, മാഷാ അല്ലാ. കിഡ്സ് ടൈമിൽ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: أعوذ بالله من الشيطان الرجيم
3: ويقول الإنسان أإذا ما مت لسوف أخرج حيا

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മറിയമിലെ 66 മുതൽ 74 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ. ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ,
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം പ്രശസ്ത ഖുർആൻകാര്യ മിഷാരി റാഷിദ് അൽഫാസി.

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിലൂടെ ബഹുമാന്യ ഖാരിയും കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദ് അൽ കബീറിലെ ഇമാമുമായ മിഷാരി റാഷിദ് അൽഫാസി നമുക്ക് പകർന്നു നൽകിയത്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000-ൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണം തജ്വീദോടുകൂടി സാധാരണക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസർ എന്നീ സൂറത്തുകളാണ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തുൽ ലിലാലമീൻ വഅല ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ സൂറത്തുൽ ഫീൽ വരെ ഓതി പഠിച്ചു. അടുത്തത് സൂറത്തുൽ ഹുമസയാണ്. മക്കളെ ഓതാം. ആ

അതിലുള്ള ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ പറയാം. വൈലുല്ലി, അവിടെ തൻവീന് ശേഷം ലാമാണ്. അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന, ഒട്ടും ഗുന്നത്തില്ലാതെ ഉച്ചരിക്കുക. പിന്നെ ഹുമസത്തില്ലുമസ, അതും അതുപോലെ തന്നെ ഇദ്ഗാം ബിലാ ഗുന്ന. പിന്നെ മാലൗവ, എങ്ങനെ മാലൗവ, ആ വാവിന് ശബ്ദം വേണം, അതുപോലെ ഗുന്നത്തും വേണം. അത് ഇദ്ഗാം ബിഗുന്ന. പിന്നെ മാലഹു, അവിടെ ചെറിയൊരു മദ് വേണം. പിന്നെ കല്ലാലയുംബ, നൂന് മീമാക്കി മാറ്റണം, ഇഖ്ലാബാണ്.

നേരത്തെ പറഞ്ഞ പോലെ ലയൂമ്പ ഒന്നുകൂടി ആയത്ത് മുഴുവൻ ഓതണം. തെറ്റ് ഒന്നുകൂടി ലയും എന്ന് പറയുമ്പോൾ മീം ഉച്ചരിക്കുന്നത് രണ്ട് ചുണ്ടും കൂട്ടുമ്പോഴാണ്. അപ്പോൾ ആദ്യം തന്നെ ചുണ്ട് കൂട്ടരുത്, അവസാനം ചുണ്ട് കൂട്ടുക. കല്ല ഇങ്ങോട്ട് നോക്കാം രണ്ടാളും.

ഇനി അടുത്ത സൂറത്ത് സൂറത്തുൽ അസ്റാണ്. സൂറത്തുൽ അസ്ർ വൽ അസ്ർ റാ തഫ്ഹീമാണ്, നമ്മൾ ഉദാഹരണത്തിൽ പഠിച്ചതാണ് വൽ അസ്ർ. പിന്നെ ഇന്നൽ ഇൻസാന, ഇൻസാന നൂൻസാക്കിനക്ക് ശേഷം സീന്. അപ്പോൾ എന്താ നിയമം? യഹ്ഫ മീൻഷരി പോലെ ഇൻസാന. അങ്ങനെ ലഫി ഖുസർ, അതും റാ തഫ്ഹീം. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ.

0: രാസം കൂടാതെ തോത്താലോ അല്ലേ? ശ്വാസം കിട്ടായിട്ടോ?
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ഇന്ന് നമ്മൾ പഠിച്ചത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസർ എന്നീ രണ്ട് സൂറത്തുകളാണ്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ അത്തഹ്സീൻ, സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകളാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. അൽഹംദുലില്ലാ 15 വരെയുള്ള ആയത്തുകൾ വളരെ ഭംഗിയായിട്ട് തുടർച്ചയായി കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 16-17 ആയത്തുകൾ.
6: كَمَثَلِ الشَّيْطَانِ إِذْ قَالَ لِلْإِنْسَانِ اكْفُرْ فَلَمَّا كَفَرَ قَالَ إِنِّي بَرِيءٌ مِنْكَ إِنِّي أَخَافُ اللَّهَ رَبَّ الْعَالَمِينَ فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين
5: كمثل الشيطان ഇവിടെ കമസലി എന്ന പദത്തിലെ സാ അതിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. കമസലി എന്ന് ഓതരുത്, കമസലി ശൈത്താൻ അല്ല, കമസലി ശൈത്താൻ. അഷ്ഷെയ്ത്താൻ ഷീനെയും തഫശി എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് നൽകിക്കൊണ്ട് അഥവാ പരത്തി ഉച്ചരിക്കണം. ഷ കമസലി ഷെയ്ത്താൻ ത അഷ്ഷെയ്ത്താൻ ഷെയ്ത്താൻ ത്വനെ സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഷെയ്ത്താ കമസലി ഷെയ്ത്താനി. നമ്മളൊക്കെ ഓതിപ്പോകുന്ന സമയത്ത് ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനി റജി ഷൈത്വാനി എന്ന് പറയും. ഷൈത്വാനി, സുബ്ഹാനല്ലാഹ്, അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷൈത്താ കമസലി ഷൈത്താനി കമസലി ഷൈത്താനി. ഇദ് ഖാല ഇസ് ഖാല അല്ല, ഇദ് ഖാല ഇദ് ഖാല ലിൽ ഇൻസാനി ലിൽ ഇൻസാനി ലില്ലിൻസാനി അല്ല, ലിൽ ഇൻസാൻ ഹംസ ഉച്ചരിക്കണം, ഇൻസാൻ മണിക്കണം, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്നയാണത്. ലിൽ ഇൻസാനിക്ഫുർ അവിടെ നിർത്തുന്ന സമയത്ത് ലിൽ ഇൻസാനിക്ഫുർ അങ്ങനെ നിർത്താം, കൂട്ടി ഒതുകയാണ് നല്ലത്. ലിൽ ഇൻസാനിക്ഫുർ ഫലമ്മ അങ്ങനെയും ഓതാം, നിർത്തുകയും ചെയ്യാം. ഇനി ഫലമ്മ കഫറ, ഫലമ്മ മീമിന് ശബ്ദുണ്ട് മണിക്കണം. ഫലമ്മ കഫറ, കഫറ അല്ല കഫറ. ഖാല ഇന്നി, ഖാല ഇന്നി നൂന് ശബ്ദ് ഗുന്ന ചെയ്യണം, മണിക്കണം. ബരീഉൻ, ബരീഉൻ മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അതേ പദത്തിലാണ്. ബരീ മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നിർബന്ധമായിട്ടും നീട്ടണം. ഖാല ഇന്നി ബരീഉൻ മിൻക, ഇങ്ങനെ നീട്ടണം. ഇനി ബരീഉൻ മിൻക, തൻവീന് ശേഷം മീം, ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിൻക നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കാഫ് ഇഖ്ഫാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ബരീഉൻ മിൻക. ഇന്നി അഖാഫുല്ലാ, ഇന്നി നൂൻ ശദ്ദുണ്ട്. അതുപോലെ മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, മുൻഫസിലാണ്, നീട്ടാവുന്ന മദ്ദാണ്, നീട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരായത്തിൽ ഇങ്ങനെ മുൻഫസിലായിട്ടുള്ള മദ്ദുകൾ ധാരാളമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നീട്ടുകയും ചെയ്യുക, അടുത്ത സ്ഥലത്ത് നീട്ടാതിരിക്കുകയും ചെയ്യുക, ഇങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നീട്ടുകയാണെങ്കിൽ എല്ലാ മദ്ദും നീട്ടുക, ഇല്ലെങ്കിൽ അത് നീട്ടാതെ ഒതുകയും ചെയ്യാം. ഇന്നി അഖാഫുല്ലാ, അഖാഫു, അഖാഫുല്ലാഹ. ഇവിടെ അഖാഫു നോക്കൂ, ഹംസ ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ച് ഉച്ചരിക്കണം. ഖ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഫ ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴൊക്കെയാണ് ആ ഒരു ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളും ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് അറബികളുടെ ശൈലിയിലൂടെ നമ്മൾ കേട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും നമ്മുടെ ഖുർആൻ പാരായണവും കേൾക്കുന്ന ആളുകൾക്കത് വല്ലാത്തൊരു ആസ്വാദനവും ആയിരിക്കും ഇൻഷാഅല്ലാ. അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, റബ്ബ, റബ്ബലല്ല, റബ്ബ അല്ല, റബ്ബൽ ആലമീൻ. പതിനേഴാമത്തെ ആയത്ത്, ഫകാന ആഖിബതഹുമ, ഫകാന ആഖിബതഹുമ, ഫകാന ആഖിബതഹുമ. ആഖിബത താഇന് ഫതഹാണ്, ആഖിബതഹുമ എന്ന് ഓതിപ്പോവരുത്. ഫകാന ആഖിബതഹുമ അന്നഹുമ, മദ് മുൻഫസിലാണ് ഇവിടെ ഉള്ളത്. മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്, മദ് ജായിസ്. നൂനിനെ ശദ്ദ് നൽകിക്കൊണ്ട് മണിക്കണം. അന്നഹുമ ഫിന്നാരി, നൂൻ മുശദ്ദഗുന്ന, ശദ്ദുണ്ട്, നൂന് മണിക്കണം. ഫിന്നാരി, ഫിന്നാരി എന്നല്ല, റാഇനെ തർഖീഖ് ചെയ്യണം, നാരി. ഖാലിദൈനി ഫീഹ, ഖാലിദൈനി, ഖാലിദൈനി, ഖാലിദീന എന്നല്ല, വളരെയധികം ശ്രദ്ധിക്കണം, ഖാലിദൈനി എന്നാണ്. ഖാലിദൈനി ഫീഹ, ഖാലിദൈനി ഫീഹ. വദാലിക, വദാലിക അല്ല, വദാലിക ജസാഉ ളാലിമീൻ, മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. വദാലിക ജസാഉ ളാലിമീൻ. ഇനി ളാദിൻ്റെ ഉച്ചാരണോ, ളാലിമീൻ എന്നറുത് അല്ല, വദാലിക ജസാഉ ളാലിമീൻ എന്ന് പറയരുത്, وذلك جزاء الظالمين. مد آيتنا وسانة مد عارض للسكون إن شاء الله ونور أوضام.
7: كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين.
5: സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ധാരാളമായിട്ട് കേട്ട് പഠിക്കണം. അബദ്ധങ്ങളില്ലാതെ, തെറ്റുകളില്ലാതെ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനുമൊക്കെ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തിയത്.
8: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: أعوذ بالله من الشيطان

മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അഴ്റാഫ് 5 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ മുത്തലിബ് ബിൻ അഷ്ഷൗർ.

0: الحبيب. السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി. ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി. Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിനു ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി. സ്റ്റാർക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗ വിരുന്ന് സ്റ്റാർക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

تلك آيات الكتاب المبين نتلو عليك من نبأ موسى وفرعون بالحق

وأوحينا إلى أم موسى أن أرضعيه

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്ന് അല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: Peace Radio. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി, അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു, ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന
4: അതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് ഹൂദ് 55 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും.
5: വചനം 55. മിന്ദൂനിഹി, അവനു പുറമെ. ഫക്കീദൂനി, അതിനാൽ നിങ്ങൾ എന്നോട് തന്ത്രം പ്രയോഗിക്കുക. ജമീഅൻ, എല്ലാവരും. സുമ്മ, പിന്നീട്. ലാ തുൻദിറൂനി, എനിക്ക് നിങ്ങൾ താമസം നൽകേണ്ട.

0: അതെ, അവന് പുറമെ അഥവാ അവനോട് പങ്കുചേർക്കുന്നതിൽ നിന്ന്. അതിനാൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക, പിന്നെ നിങ്ങൾ എനിക്ക് താമസം നൽകേണ്ട.
1: വചനം 56. ഇന്നി തവക്കൽതു, നിശ്ചയമായും ഞാൻ ഭരമേൽപ്പിച്ചു. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. റബ്ബീ, എൻ്റെ റബ്ബായ. വറബ്ബിക്കും, നിങ്ങളുടെ റബ്ബുമായ. മാമിൻ ദാബത്തിൻ, ഒരു ജന്തുവും ഇല്ല. ഇല്ലാഹുവ, അവനായിട്ടല്ലാതെ. ആഹിദുൻ, പിടിക്കുന്നവൻ. ബിനാസുയത്തിഹാ, അതിൻ്റെ നെറുകയെ. ഇന്ന റബ്ബീ, നിശ്ചയമായും എൻ്റെ റബ്ബ്. അലാ സിറാത്തിൻ, പാതയിലാണ്. മുസ്തഖീമിൻ, ചൊവ്വായ.

0: നിശ്ചയമായും എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അള്ളാഹുവിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരു ജീവജന്തുവും തന്നെ അവൻ അതിന്റെ നെറുകയെ പിടിക്കുന്ന അഥവാ അതിനെ അടക്കി ഭരിക്കുന്നവൻ ആയല്ലാതെയില്ല. നിശ്ചയമായും എന്റെ റബ്ബ് നേരെയുള്ള ചൊവ്വായ പാതയിലാണ്.
1: വചനം 57. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ തിരിഞ്ഞുകളയുന്ന പക്ഷം, ഫഖദ് അബ്ലഗ്തുക്കും, എന്നാൽ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു കഴിഞ്ഞു. മാ, യാതൊന്ന്. ഉർസിൽതു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ബിഹി, അതുമായി. ഇലൈക്കും, നിങ്ങളിലേക്ക്. വയസ്തഖലിഫു, പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും. റബ്ബി, എന്റെ റബ്ബ്. കൗമൻ, ഒരു ജനതയെ. വൈറക്കും, നിങ്ങളല്ലാത്ത. വലാ തദുറൂനഹു, അവന് നിങ്ങൾ ഉപദ്രവം ചെയ്യുകയുമില്ല. ഷൈഅൻ, യാതൊന്നും. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. അലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിന്റെ മേലും. ഹഫീദ്, മേൽനോട്ടം നടത്തുന്നവനാണ്.

0: എന്നെ നിങ്ങൾ തിരിഞ്ഞുകളയുകയാണെങ്കിൽ എന്നെ നിങ്ങളിലേക്ക് യാതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അത് ഇതാ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. എന്റെ റബ്ബ് നിങ്ങളല്ലാതെ ഒരു ജനതയെ നിങ്ങൾക്ക് പകരം പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും. അവന് നിങ്ങൾ യാതൊന്നും തന്നെ ഉപദ്രവം ചെയ്യുകയുമില്ല. നിശ്ചയമായും എന്റെ റബ്ബ് എല്ലാ വസ്തുവിന്റെയും മേൽനോട്ടം ചെയ്ത് കാത്തുപോരുന്നവനാകുന്നു.
1: ഹൂദ് നബി അലൈഹിസലാം ആ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണമാണ് ആദ്യം അള്ളാഹു ഉദ്ധരിച്ചത്. പിന്നീട് അതിനെ തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞ മറുപടികളും ഉദ്ധരിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് മതിയായ തെളിവൊന്നും നൽകിയിട്ടില്ല. നിന്റെ വാക്കിനെ ആസ്പദമാക്കി ഞങ്ങളുടെ ദൈവങ്ങളെ കൈവടിയുവാൻ ഞങ്ങൾ തയ്യാറില്ല. നീ പറയുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞത് അവരുടെ നിഷേധത്തിൽ നിന്നുത്ഭവിച്ച ധിക്കാര നിമിത്തമാണെന്ന് വ്യക്തമാണ്. ഇതിനെല്ലാം മകുടം ചാർത്തുമാറ് അന്ധവിശ്വാസത്തിന്റെ അടിത്തട്ടിൽ നിന്നുത്ഭവിച്ച ഒരു ആരോപണവും. ഞങ്ങളുടെ ചില ദൈവങ്ങളിൽ നിന്ന് നിനക്കെന്തോ ആപത്ത് ബാധിച്ചിട്ടുണ്ട് എന്നേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അതല്ലാതെ നീ ഇങ്ങനെ പിച്ചുംപേയും പറയുവാൻ കാരണമില്ല. ഒരു വശത്തിലൂടെ ഇതൊരു ആരോപണമാണെങ്കിൽ മറ്റൊരു വശത്തിലൂടെ ഒരു ഭീഷണി കൂടിയാണ്. വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരുടെ അന്ധവിശ്വാസവും മതിപ്പും എത്രമേൽ ഭയങ്കരമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആയത് ഗോത്രത്തിൽ മാത്രമുള്ള ഒരു വിഡ്ഢിത്തമല്ല ഇത്. വിഗ്രഹങ്ങൾ, ദേവീദേവന്മാർ, ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ ആയ മഹാത്മാക്കൾ, സ്വയം ദിവ്യന്മാരായി അഭിനയിക്കുന്ന മനുഷ്യപിശാചുക്കൾ എന്നുവേണ്ട, അള്ളാഹുവല്ലാത്ത ഏത് വസ്തുവേയും ആരാധ്യ വസ്തുക്കളായി അംഗീകരിച്ചു വരുന്ന എല്ലാവരിലും കാണപ്പെടാറുള്ള ഒരു വിഡ്ഢിത്തമത്രേ ഇത്. അതായത് അവയെ വകവെക്കാതെ വല്ലതും ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്ക് അവയുടെ ശാപകോപങ്ങൾ ബാധിച്ചേക്കുമെന്നും അതുമൂലം വല്ല ആപത്തും സംഭവിച്ചേക്കുമെന്നുമുള്ള ധാരണ. ആദ്യ ജനത പറഞ്ഞതുപോലെ സന്ദർഭം കാണുമ്പോൾ അവർ അത് തുറന്നു തന്നെ പറയുകയും ചെയ്യും. നേരെ മറിച്ച് അള്ളാഹുവിനെ വകവെക്കാതെ തോന്നിയ വാസങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവർക്ക് അതുമൂലം വല്ല ആപത്തും സംഭവിച്ചേക്കാമെന്ന ധാരണ അങ്ങനെയുള്ളവരിൽ വളരെ ദുർലഭമായി കാണപ്പെടുകയുള്ളതാനും. ഹൂദ് നബി അലൈഹിസലാം അവർക്ക് നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: നിങ്ങൾ എന്തുതന്നെ ആരോപിച്ചാലും ശരി, അള്ളാഹു അല്ലാതെയുള്ള നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളും ഞാനുമായി ഒരു ബന്ധവുമില്ല. അവയിൽ നിന്നെല്ലാം ഞാൻ ഒഴിവായവനാണെന്ന് ഞാനിതാ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. യാതൊരു നീക്കത്തൂക്കവും ഈ വിഷയത്തിൽ എനിക്ക് ചെയ്യാനില്ലെന്നും നിങ്ങളുമായി ഒരു ഒത്തുതീർപ്പിന് ഞാൻ സന്നദ്ധനല്ലെന്നും നിങ്ങളും ഉറപ്പിച്ചുകൊള്ളുക. ഇക്കാരണത്താൽ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളുമെല്ലാം ചേർന്ന് എനിക്കെതിരിൽ എന്ത് കൂടതന്ത്രങ്ങൾ നടത്തിയാലും വിരോധമില്ല. ഒരു വിട്ടുവീഴ്ചയും നൽകാതെ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചെയ്തുകൊള്ളുക. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിങ്കൽ അർപ്പിച്ചിരിക്കുകയാണ്. അവൻ എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും രക്ഷിതാവും നേതാവുമാണ്. നിങ്ങളും ഞാനും അടക്കം എല്ലാ ജീവികളുടെയും ഭരണ കൈകാര്യങ്ങൾ നടത്തുന്നവരുമാണ്. നേർക്കുനേരെ നീതിയുക്തമായ രീതിയിലെ അവൻ എല്ലാ കാര്യവും നടത്തുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര കടുത്ത പരിപാടി ആസൂത്രണം ചെയ്താലും എനിക്കതിൽ ഒട്ടും ഭയമില്ല. ഇനിയും നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും വിലവെക്കാതെ നിങ്ങളുടെ ശിർക്ക് മതത്തിൽ തന്നെ ശടിച്ചു നിൽക്കുവാനാണ് ഭാവമെങ്കിൽ എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: നിങ്ങളിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിതാ നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുമാറുള്ള വല്ല ശിക്ഷയും അവൻ നിങ്ങൾക്ക് ബാധിപ്പിച്ചേക്കും. നിങ്ങളുടെ സ്ഥാനത്ത് പുതിയ തലമുറകളെ അവൻ ഏർപ്പെടുത്തുകയും ചെയ്തേക്കും. മറിച്ച് നിങ്ങൾ മൂലം അവന് ഒരു ദോഷവും ഭവിക്കുവാൻ പോകുന്നില്ല. നാസിയ എന്ന വാക്ക് തലയുടെ മുൻഭാഗം അഥവാ നെറുക് എന്ന അർത്ഥത്തിലും ആ ഭാഗത്തുള്ള മുടി അഥവാ കുടുമ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഒരാൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിനും ചൊൽപ്പടിക്കും വിധേയനാകുമ്പോൾ അവൻ അവൻ്റെ നെറുക് പിടിച്ചിരിക്കുകയാണെന്നും അവൻ്റെ നെറുക് അവൻ്റെ കയ്യിലാണെന്നും അറബി ഭാഷയിൽ പറയപ്പെടാറുണ്ട്. ഇതനുസരിച്ചാണ് 56 വചനത്തിൽ എല്ലാ ജീവികളുടെയും നെറുക് പിടിച്ചവനാണ് അള്ളാഹു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൂദ് അലൈഹിസലാം അവസാനമായി അവരെ പൊതുശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തുവല്ലോ. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു:
2: വചനം 58. വലമ്മാ ജാഅ, വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ഹൂദൻ, ഹൂദിനെ, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും, മഅഹു, അദ്ദേഹത്തോടൊപ്പം, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്നാ, നമ്മിൽ നിന്നുള്ള, വനജ്ജൈനാഹും, അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു, മിൻ അദാബിൻ, ഒരു ശിക്ഷയിൽ നിന്ന്, ഗലീദ്, കടുത്തതായ.

0: ആറ് ഏഴ്.
1: വചനം 59. വതിൽക അത് ആദുൻ, ആദ് ജഹദു, അവർ നിഷേധിച്ചു, ബി ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ, വഅസൗ, അവർ അനുസരണക്കേടും കാണിച്ചു, റുസുലഹു, അവൻ്റെ റസൂലുകളോട്, വത്തബഊ, അവർ പിൻപറ്റുകയും ചെയ്തു, അമ്ര, കൽപ്പനയെ, കുല്ലി ജബ്ബാരിൻ, എല്ലാ സേച്ഛാധികാരിയുടെയും, അനീദ്, ദുർവാശിക്കാരായ.

0: അതെത്രേ ആദ് ഗോത്രം! അവർ തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, അവന്റെ റസൂലുകളോട് അവർ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. ദുർവാശിക്കാരായ എല്ലാ സ്വേച്ഛാധികാരികളുടെയും കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു.
1: അതാണവർക്ക് പറ്റിയ നാശത്തിനൊക്കെ ഹേതു. അതിന്റെ ഫലമോ?
2: വചനം 60. ഉത്ബിഉ, അവർ അനുഗമിക്കപ്പെട്ടു. ഫി ഹാദിഹി ദുനിയ, ഈ ഇഹലോകത്തിൽ. ലഅനതൻ, ശാപം. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലും. അലാ, അറിയുക. ഇന്ന ആദൻ, നിശ്ചയമായും ആദ്. കഫറൂ, അവർ നന്ദി കേട് ചെയ്തു. റബ്ബഹും, അവരുടെ റബ്ബിനോട്. അലാ, അറിയുക. ബുഉദൻ, വിദൂരത. ലിആദിൻ, ആദിന്. ഖൗമി ഹൂദ്, ഹൂദിൻ്റെ ജനതയായ.

0: ഈ ഇഹത്തിൽ വമ്പിച്ച ഒരു ശാപത്താൽ അവർ അനുഗമിക്കപ്പെട്ടു, ഖിയാമത്ത് നാളിലും അനുഗമിക്കപ്പെട്ടു. അല്ല, അറിയുക, നിശ്ചയമായും ആദ് ഗോത്രം തങ്ങളുടെ റബ്ബിനോട് നന്ദികേട് ചെയ്തു. അല്ല, അറിയുക, ഹൂദിന്റെ ജനതയായ ആദ് ഗോത്രത്തിന് വിദൂരത, കാരുണ്യത്തിൽ നിന്നും അവർ എത്രയോ വിദൂരം.
1: വിഭാഗം ആറ്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെയും അദ്ദേഹത്തിന്റെ ജനതയായ സമൂദ് ഗോത്രത്തിന്റെയും ചരിത്രമാണ് ഈ വിഭാഗത്തിലുള്ളത്. അഹ്റാഫ്, ഷുഅറാ, നംല്, ഖമർ എന്നീ സൂറത്തുകളിലും മറ്റും ഈ ചരിത്രം വിവരിക്കപ്പെട്ടിരിക്കുന്നു. സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലമായിരുന്ന അൽ ഹിജറിനെ സംബന്ധിച്ച ഒരു വിവരണം ഷുഅറായിൽ കാണാവുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് ഹൂദ് 55 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങൾ

0: ിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: Peace Radio, tuned to reality.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം. പ്രിയ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 76-ാമത്തെ വചനമാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലുള്ളത് ജംഷീർ സ്വലാഹിയാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا إبراهيم أعرض عن هذا إنه قد جاء أمر ربك وإنهم آتيهم عذاب غير مردود. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 76-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. അപ്പോൾ ആ ഒരു മകനെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിനൊരു പുത്രൻ ജനിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് ആ മലക്കുകൾ അങ്ങോട്ട് വന്നിട്ടുള്ളത്. മനുഷ്യരൂപത്തിലാണ് അവർ വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഔലിയാക്കളാണ്. അവരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരിൽ ഒരുവനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം പോലും മനുഷ്യരൂപത്തിൽ വന്ന മലക്കുകൾ സത്യത്തിൽ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള വിഷയം നമ്മൾ ആ ക്ലാസ് ചർച്ച ചെയ്ത സമയത്ത് അവിടെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ തീരുമാനം, അതിൽ ഒരു വിശ്വാസി പിന്നെ ഒരിക്കലും നിരാശനാകില്ല, അതിനെക്കുറിച്ച് ആശയറ്റവനാകില്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ അതിഥികളാണെന്ന് തരത്തിൽ അവരെ സൽക്കരിക്കുകയും പക്ഷെ ആ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇബ്രാഹിം നബി ആ മലക്കുകളുടെ വരവിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം മനസ്സിലാക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അതേ കാലത്ത് ജീവിക്കുന്ന സദോം നാട്ടിൽ ജീവിക്കുന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത, ചരിത്രത്തിൽ നമുക്കറിയാം സ്വവർഗരതിയുടെ ആളുകളായ ആ ജനത അതിഭയാനകമായ ഗുരുതരമായ പാപമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്കും തൗഹീദിലേക്കും മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുമൊക്കെ അവരെ താക്കീത് ചെയ്യുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവരെ ദഅവത്ത് നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊന്നും അവർ യാതൊരു വിലയും കൽപ്പിക്കാതെ അവർ അവരുടെ ദുർനടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ നടപടിക്രമം, അള്ളാഹുവിൻ്റെ താക്കീതുകളെ ധിക്കരിക്കുന്ന ജനതയെ അള്ളാഹു ഒരു പരിധി കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുമെന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതക്കും സംഭവിച്ചത് അതേ പരിണിതിയാണ്. അപ്പോൾ ഈ മലക്കുകൾ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം സ്വവർഗരതി എന്ന അതിഗുരുതരമായ കുറ്റം ചെയ്യുന്ന അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്ത പരലോകബോധമില്ലാത്ത ആ ജനതയെ, അതിക്രമികളായ ജനതയെ നശിപ്പിക്കുക എന്ന ഒരു ദൗത്യം കൂടി ഇവർക്കുണ്ടെന്നറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ എതിർക്കുകയാണ്. ഇന്ന ഇബ്രാഹിം അൽ ഹലീമുൻ അവ്വാഹും മുനീബ്, 75-ാമത്തെ വചനം. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം, ല ഹലീം, അദ്ദേഹം ഹലീമാണ്, സഹനശീലനാണ്. അവ്വാഹുൻ, അതേപോലെ അങ്ങേയറ്റം പിന്നെ മുനീബ്, പശ്ചാത്തപിക്കുന്നവനും അതേപോലെ അനുകമ്പയുള്ളവനുമൊക്കെയാണ് ഇബ്രാഹിം നബി എന്നാണ് ഇബ്രാഹിം നബിയുടെ ഗുണമായി അള്ളാഹു പഠിപ്പിക്കുന്നത്. കാരണം ഹലീം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നല്ല സ്വഭാവവും ദു ഖുൽഖിൻ ഹസൻ, അതേപോലെ വസഅത്തു സ്വദിരിൻ, ഹൃദയവിശാലതയും, അതേപോലെ ദേഷ്യം പിടിച്ചു നിർത്താനുള്ള കഴിവും, ലൈന്ദ ജഹ്ലിൽ ജാഹിലീൻ, അവിവേകളുടെ അടുക്കൽ വളരെ വിവേകത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നവനുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് ഇബ്രാഹിം നബിയെപ്പറ്റി പറയുന്നുണ്ട്, അള്ളാഹുവാണ് പറയുന്നത്. അതേപോലെ അദ്ദേഹം അള്ളാഹുവിലേക്ക് പിന്നെ കീഴൊതുങ്ങിയവൻ, അവ്വാഹ് എന്നാണ് ശരിക്കും മുത്തല്ലറോൻ മുത്തല്ലറിയയിലല്ലാ ഫീജമിയ ലോഖത്ത്, എപ്പോഴും അള്ളാഹുവിലേക്ക് വിനയാനിതനായി കീഴൊതുങ്ങുന്ന ഒരാളും കൂടിയാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ പിന്നെ അള്ളാഹുവിനെ അറിഞ്ഞ്, അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹുവിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി മടങ്ങുന്ന ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുടനെ ഇബ്രാഹിം നബി തർക്കിക്കാണ്, എന്ത്, അവരെ നശിപ്പിക്കരുതേ, ആ ജനതയെ നശിപ്പിക്കരുതേ, അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും നമുക്ക് ഈ സമയത്ത് നമ്മൾ ഓർക്കണം. മക്കയിൽ അതിശക്തമായ ഉപദ്രവം, പീഡനം, മർദ്ദനങ്ങൾ, ബഹിഷ്കരണങ്ങൾ, ആരും സഹായത്തിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാൻ്റെ ബന്ധുക്കൾ ഉള്ള ത്വായിഫിലേക്ക് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു ചെല്ലുന്നൊരു രംഗണ്ട് ചരിത്രത്തിൽ. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം ത്വായിഫിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾ മുഴുവനും അസ്ഥാനത്താകുന്ന മറുപടിയാണ് അവിടുന്ന് അദ്ദേഹത്തിനുണ്ടായത്. ഒരു സഹായവും ഒരു പിന്തുണയും കിട്ടിയില്ല എന്നു മാത്രമല്ല, അദ്ദേഹത്തെ അങ്ങേയറ്റം ആക്ഷേപിച്ച് ആട്ടി ഓടിക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഓടി ഓടി അവസാനം കയ്യിൽ കാലിൽ ചോര ഏറുകിട്ടി, കാലിൽ ചോര വാർന്നു ഒഴുകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുന്നുണ്ട്. അള്ളാഹുവേ, അള്ളാഹുവിൻ്റെ മലക്കുകൾ മുഹമ്മദ് നബിയോട്, ആ ജനതയെ പർവ്വതം അവരിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ നശിപ്പിക്കണോ എന്ന്, അവരെ ശിക്ഷിക്കാൻ ഇപ്പോൾ റസൂലുള്ള എന്ന് സമ്മതം പറഞ്ഞ അവരെ ശിക്ഷിക്കും. പക്ഷേ ഹൃദയവിശാലതയുടെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അങ്ങേയറ്റ ഉദാഹരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താ, അള്ളാഹുവേ അവർക്ക് നീ പുറത്തുകൊടുക്കണം, അള്ളാഹു മഗ്ഫിർ ലഖൗമി. അവർ അറിവില്ലാത്ത ജനങ്ങളാണ്, അവരുടെ അടുത്ത തലമുറയിൽ നിന്നെങ്കിലും അള്ളാഹുവേ നിന്നെ മാത്രം ആരാധിക്കുന്നവരുണ്ടായാലോ, വളരെ പ്രതീക്ഷയോടുകൂടി വിട്ടുവീഴ്ച ചെയ്യുന്നൊരു നബിയെ നമുക്കത് കാണാൻ പറ്റും. ശിക്ഷിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മക്ക വിജയ നാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മാപ്പ് മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചയും മാപ്പുമാണ്, അല്ലേ? ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. ഒരു സ്വഹാബി വരുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് പ്രതികാരത്തിൻ്റെ ദിവസമാണ്, ഇന്ന് രക്തങ്ങൾ, രക്തച്ചൊരിച്ചിലിൻ്റെ ദിവസമായിരിക്കും. അതായത് മക്ക വിജയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ അങ്ങേയറ്റം ക്രൂരമായി അവരെ ഉപദ്രവിച്ച, മർദ്ദിച്ച ആളുകളൊക്കെ പരാജയപ്പെട്ടവരുടെ മുന്നിലേക്ക് വരുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ റസൂലുള്ള തിരുത്തി, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്, ഇന്ന് മാപ്പ് കൊടുക്കുന്ന ദിവസമാണ്, അല്ലേ? അതാണ് പ്രവാചകന്മാരുടെ മനസ്സ്, അവരുടെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റിയും ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ആ ലൂത്ത് നബിയുടെ ജനതയെ എങ്ങനെയെങ്കിലും ഒന്ന് അവർ നന്നായി കിട്ടിയെങ്കിൽ, പശ്ചാത്തപിച്ചെങ്കിൽ, ഒരു ചാൻസെങ്കിലും കിട്ടിയെങ്കിൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി വ്യക്തമായി ബോധ്യമുള്ളവരാണ് നബിമാർ. അതൊരിക്കലും ഒരു മനുഷ്യ ശരീരത്തിനും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വീണ്ടും വീണ്ടും അങ്ങേയറ്റം ഗുണകാംക്ഷയോടുകൂടി അവർ തങ്ങളുടെ ജനതകളോട് ഈ അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കുമൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെയാണ് ഈ ജനതയെ നശിപ്പിക്കരുതേ എന്ന് ഇബ്രാഹിം നബി തർക്കിച്ചു നോക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടിയാണ്, യാ ഇബ്രാഹിം അഅ്രിദ് അൻ ഹാദാ, യാ ഇബ്രാഹീം, ഇബ്രാഹിം നബിയോട് പറയപ്പെടുകയാണ്, ഇബ്രാഹീമേ അഴിറു അൻഹാദ, ഇതിൽ നിന്ന് നീ പിന്തിരിയുക. അൻഹാദ അൻഹാദൽ ജിദാൽ, ഈ തർക്കത്തിൽ നിന്ന്, ലൂത്ത് നബിയുടെ ജനതയെ ശിക്ഷിക്കരുതേ എന്ന ഈ തർക്കത്തിൽ നിന്ന് വെറുതെ തർക്കിക്കണ്ട, അതിൽ നിന്ന് പിന്മാറുക. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്, തീർച്ചയായും അത് ആ വിഷയം എന്ന് പറഞ്ഞാൽ ഖദ് ജാഅ, തീർച്ചയായും അത് വന്നിട്ടുണ്ട്. അംറു റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞ വിഷയമാണത്. വ ഇന്നഹും ആത്തീഹിം അദാബുൻ ഗൈറു മർദൂദ്, തീർച്ചയായും അവർ, ഇന്നഹും തീർച്ചയായും അവർ, ആത്തീഹിം അവർക്ക് വന്നെത്തുക തന്നെ ചെയ്യും, അവർക്ക് വരിക തന്നെ ചെയ്യും. അദാബുൻ, ശിക്ഷ, അള്ളാഹൻ്റെ ശിക്ഷ. ഗൈറു മർദൂദ്, റദ്ദാക്കപ്പെടാത്ത, തടുക്കാൻ പറ്റാത്ത. അതുകൊണ്ട് ഫലാഫ ഇദത ഫീ ജിദാലിക്, ഇബ്രാഹിം താങ്കളുടെ ഈ തർക്കത്തിൽ ഒരു പ്രയോജനമില്ല, താങ്കൾ തർക്കിക്കേണ്ടതില്ല, താങ്കൾക്ക് ഈ വിഷയം നിർത്താം. കാരണം ഒരു പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാം അങ്ങേയറ്റം താക്കീതു ചെയ്ത് സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ച് ജീവിത രീതി നന്നായി പ്രബോധനം ചെയ്തിട്ടും അതൊന്നും വകവെക്കാതെ ഒരു പരിഗണനയും കൊടുക്കാതെ തങ്ങൾ ജീവിക്കുന്ന തോന്നിയാസത്തിൽ നിന്ന് ഒരിക്കൽ പോലും പിന്തിരിയാൻ ശ്രമിക്കാതെ ഒരു ജനത അങ്ങനെ ജീവിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ, അവരെ പിടികൂടപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ആ ശിക്ഷ വരുമ്പോൾ ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹമേറെ സഹിക്കുന്നവൻ, സഹനശീലനും അങ്ങേയറ്റം മനുഷ്യരോട് അനുകമ്പയുള്ളവനും അതേപോലെ പശ്ചാത്താപമുള്ളവനുമൊക്കെയാണെന്നല്ല ഇബ്രാഹിം നബിക്ക് അംഗീകാരം കൊടുക്കുകയാണ്. കാരണം ഇബ്രാഹിം നബിൻ്റെ മനസ്സെന്താ, ഒരു മനുഷ്യന് ശിക്ഷിക്കപ്പെടരുത്. നബിമാരുടെയൊക്കെ മനസ്സങ്ങനെയാണ്, എല്ലാവർക്കും സ്വർഗം കിട്ടണം, എല്ലാവരും തങ്ങൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കണം, അതാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. എല്ലാ നബിമാരും വിശ്വാസികളുടെ മനസ്സും അങ്ങനെയായിരിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല. ഇപ്പം നമുക്കറിയാം, നേരത്തെ നമ്മൾ മനസ്സിലാക്കി നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ മകൻ്റെ വിഷയത്തിൽ തിരമാല വെള്ളം പൊങ്ങി മോന് കപ്പലിൽ കയറാതിരിക്കുമ്പോൾ നൂഹ് നബി അലൈഹി സ്സലാം പറയുന്നുണ്ട് മോനെ കപ്പലിലേക്ക് കയറൂല മോൻ. പക്ഷേ അവിടെ നൂഹ് നബി അള്ളാഹുവേ എൻ്റെ മോൻ എൻ്റെ എന്ന് പറയുമ്പോൾ അല്ല പറയുന്നത്, നൂഹേ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവൻ. എന്നിട്ടല്ല പറഞ്ഞു വരാ തുഹാത്തിബിനി ഫില്ലദീന ളമു, അതിക്രമികളുടെ വിഷയം, ഇന്നഹും മുഗ്റഖൂൻ, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്, അവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത്. പിന്നെ സംസാരിക്കാനെന്തില്ല ഓപ്ഷൻ, അതിൻ്റെ സമയം കഴിഞ്ഞുപോയി എന്ന് അവിടെ നൂഹ് നബി അലൈഹി സ്സലാമിന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ തീരുമാനം, അള്ളാഹു അങ്ങേയറ്റം അവസരം നൽകും, ചാൻസ് നൽകും, വീണ്ടും വീണ്ടും മനുഷ്യർക്ക് എത്രയോ സമയം റഹ്മാനായ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യർക്ക് വീണ്ടും വീണ്ടും നന്മയിലേക്ക് തിരിച്ചു വരാൻ എമ്പാടും അവസരം അള്ളാഹു നൽകുന്നുണ്ട് അല്ലേ. അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടിമകൾ, നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകൾക്ക് ആ സമയത്തു തന്നെ അള്ളാഹ് ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ആരെങ്കിലും ബാക്കിയുണ്ടാകുമോ? പക്ഷേ അവരൊക്കെ വീണ്ടും ഇവിടെ ജീവിക്കുകയാണ്, വീണ്ടും അള്ളാഹ് അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവർക്കൊക്കെ വീണ്ടും വീണ്ടും പശ്ചാത്തപിക്കാനുള്ള അവസരങ്ങൾ അവരുടെ കൺമുമ്പിലേക്ക് വരികയാണ്. ഇതൊക്കെ ഈ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും പല പ്രകൃതിയിലുള്ള പാഠങ്ങളും സ്വന്തം ശരീരത്തിൽ തന്നെയുള്ള ഓർമ്മപ്പെടുത്തലും പരീക്ഷണങ്ങളും ഒക്കെ കടന്നു പോയതിന് ശേഷവും ഒരു മാറ്റവുമില്ലാത്ത തങ്ങളുടെ ഈ മറുക്കട മുഷ്ടിയിൽ, ഈ പിടിഭാഷയിൽ, തങ്ങളുടെ ദേഹേച്ഛയിൽ അടിപ്പെട്ട് തങ്ങൾ വിചാരിച്ച വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന തോന്നിവാസികളായ ആളുകളെയാണ് അവസാനം എല്ലാം ചെയ്യുന്നത് അള്ളാഹു ശിക്ഷിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, ഇബ്രാഹിം താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇനി ഈ വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല, കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ തീരുമാനം വന്നു കഴിഞ്ഞു. യാ ഇബ്രാഹിം, ഇബ്രാഹീമേ അഴിറു അൻഹാദ, ഈ തർക്കം ഇനി നിർത്തുക, അതിൽ നിന്ന് പിന്തിരിഞ്ഞേക്ക്, വിട്ടുമാറി പോവുക. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്, അത് നിൻ്റെ റബ്ബിൻ്റെ വിധി, തീരുമാനം, കൽപ്പന വന്നു കഴിഞ്ഞ വിഷയമാണ്. വ ഇന്നഹും ആത്തീഹിം അദാബുൻ ഗൈറു മർദൂദ്, ഒരിക്കലും തടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി നിശ്ചയിക്കപ്പെടുന്ന, റദ്ദാക്കപ്പെടുന്ന ഒരു തീരുമാനമല്ല അത്. അത് അള്ളാഹുവിൻ്റെ ഖണ്ഡിതമായ തീരുമാനം. വന്നു കഴിഞ്ഞു ശിക്ഷ അവർക്ക് വരും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ടു പാടാണ് നമുക്ക് ഈ ആയത്തുകളിലൂടെ മനസ്സിലായത്. ഒന്ന്, നബിമാരുടെ മനസ്സ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ ഭൂമിയിലെ എല്ലാ പ്രവാചകന്മാരെപ്പറ്റി അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ അവരുടെ മനസ്സ്, അവരുടെ ഹൃദയത്തിൻ്റെ വിശാലത, അവരൊരിക്കലും തങ്ങളുടെ മുന്നിലുള്ള ആളുകളെ ഒരു അവർ നരകത്തിൽ പോകണം, അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടണം ആഗ്രഹിച്ചവരല്ല. അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം കിട്ടണം, അവർക്ക് ഹിദായത്തു കിട്ടണം, സന്മാർഗം കിട്ടണമെന്ന് ലോകത്തേറ്റവും കൂടുതൽ അതിയായി ആഗ്രഹിച്ചവരാണ് നബിമാർ. അത് അവർ ഉൾക്കൊള്ളാതെ ജീവിക്കുമ്പോൾ, ശിക്ഷ അവർക്ക് വന്നെത്തുമ്പോൾ പോലും അവരെ ശിക്ഷിക്കാതിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് തേടുകയാണ് ഇബ്രാഹിം നബി ഇവിടെ ചെയ്യുന്നത്. പക്ഷേ അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ വരിക തന്നെ ചെയ്യും എന്ന് വളരെ ഗൗരവപൂർവ്വം ഈ പാഠം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശിക്ഷയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫിറൗന്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തൊക്കെ സ്വാധീനവും സമ്പത്തും അധികാരവും ഒക്കെ ഭൂമിയിലുണ്ടായിട്ടും, പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നപ്പോൾ എന്തായി? ചെങ്കടലിൻ്റെ നടുവിലേക്ക് ഫിറൗനും സംഘവും നടന്ന് എത്തി. ആ ശിക്ഷ അവരെ ഒന്നാകെ പിടികൂടി. ഒന്നും അവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഖുർആൻ അവിടെയും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, സൂറത്തു ഹൂദിലെ 75-76 വചനങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുന്ന സാഹചര്യവും വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ പറ്റാത്ത അവസ്ഥയുമൊക്കെ ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ യഥാവിധി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, മറ്റുള്ള ആളുകൾക്ക് ഇത് കൈമാറാനുള്ള വഴികളിൽ നമ്മൾ ഏർപ്പെടുക. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നന്നായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിക്കുന്നു. വസല്ലല്ലാഹു നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറാ. ഹൃദയവസന്തത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശുദ്ധ ഖുറാനിലെ സൂറത്ത് ഹൂദിൽ നിന്നും 76-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജംഷീർ സ്വലാഹി.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹെറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസെറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കെദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: أشدتكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈക്കൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: യഅരിഫൂന നിഅമത്തല്ലാഹി തുമ്മ യുങ്കിറൂനഹ വ അക്തറുഹുമുൽ കാഫിറൂൻ,
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്, അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായുദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നു കഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്, അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ സൂറ ഹൂദ് 36 മുതൽ സൂറ യൂസുഫ് സൂറ റഅദ് പാരായണം നിർവഹിക്കുന്നത് സൗദ് അഷ്റൈം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക് അള്ളാഹു ഖൈറ. മാഷാ അള്ളാഹ്. കിഡ്സ് ടൈമിൽ പാരായൺ ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന, പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് 1,000,000 വീഡിയോ ഓഡിയോ 100,000 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരം ആയിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
4: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി മനപ്പാഠം നമുക്കായി പാരായണം ചെയ്യുന്നത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനഃപ്പാഠം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുല്ല ബിൻ അലി ബസ്ഫർ.
1: أعوذ بالله من الشيطان الرجيم
2: ويقول الإنسان أإذا ما مت لسوف أخرج حيا

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മറിയമിലെ 66 മുതൽ 74 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ. ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: الخلاق.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണം തജ്വീദോടുകൂടി സാധാരണക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി വഅല മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹുറൂഫുൽ ഇസ്തിഅലാനെ പറ്റി പറഞ്ഞു. അത് നല്ല സ്വരഭാരത്തോടുകൂടി ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടവയാണവ. ഖ സ്വാദ് ലാദ് ത്വാ ലാ ഗൈൻ ഖാഫ് അക്ഷരങ്ങൾ. പിന്നെ മറ്റൊന്ന്, ചില അക്ഷരങ്ങൾ ആദ്യത്തതിന് സുക്കൂനും പിന്നെ അതേ അക്ഷരം തന്നെ തൊട്ടടുത്ത്

0: അത് അതിനുശേഷം ഹർക്കത്തും കൂടി വന്നാൽ അതിന് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ ഫമാ റബിഹത്ത് തിജാറത്തുഹും, റബിഹത്ത് താക്ക് സുക്കൂനാണ്, പിന്നെ തിജാറത്ത് ആ താക്ക് കസറുമാണ്, ഹർക്കത്തുണ്ട്, ആദ്യത്തേതിന് സുക്കൂനും പിന്നെ കസറും. അപ്പോൾ റബിഹത്തി അത്ശദ്ദോടുകൂടി ഉച്ചരിച്ചാൽ മതി. അതുപോലെ അനിൽറിബി, ഇലിറിബ് ബ് സുക്കൂൻ പിന്നെ ബി അസ്വാക്ക, അതിന് കസർ. അപ്പോൾ അനിൽറിബ്യ, അനിൽറിബി അസ്വാക്ക, മനസ്സിലായില്ലേ? അങ്ങനെ ഉച്ചരിക്കണം. പിന്നെ ശബ്ദത്തിന് സാമീപ്യമുള്ള, അതേ അക്ഷരമല്ല പക്ഷെ അതിനോട് സാമ്യമുള്ള മറ്റൊരക്ഷരം അടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെയും ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ വഖാലത്ത് ത്വാഇഫത്തുൻ, ഖാലത്ത് ത്വാഇഫത്തുൻ, അതായത് ഖാലത്ത് പിന്നെ ത്വായാണ്, തായും ത്വായും അല്പം സാമ്യമുള്ള അടുത്തടുത്ത് നിൽക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? രണ്ടാമത്തെ അക്ഷരം ശബ്ദോടുകൂടി വഖാലത്തോഇഫ എന്ന് ഓതണം. ഖാലത്തൊ രണ്ടാമത്തെ അക്ഷരം ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓതുക. അതുപോലെ തായും ദായും അങ്ങനെ തന്നെയാണ്. ഉജീബത്ത് ദഅവത്തുകുമ എന്നാണ്, ഉജീബത്ത് ദഅവ. അപ്പോൾ ത് ദ താക്ക് സുക്കൂന് പിന്നെ ദാക്ക് ഫത്ഹ്, അത് ദാല് ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓതുക. ഉജീബദ് ദഅവത്തുകുമ, ഉജീബദ്. അതുപോലെ അബത്തും, നേരത്തെ നമ്മൾ സൂറത്തുൽ കാഫിറിൽ നിന്ന് ഓതിയത് അബദ്തും, അബദ് ദാല് പിന്നെ ത ആണ്, ദാലും തായും ഇതുപോലെ ശബ്ദസാമീപ്യമുള്ള അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അല്പം അടുത്ത് നിൽക്കുന്ന അക്ഷരങ്ങൾ. അപ്പോൾ അബദ്തും എന്നുള്ളത് അബത്തും, അബത്തും എന്നോതുക. അതുപോലെ ദാലും വാഉം, ഇദ്ളമു എന്നുള്ളത് ഇദ്ളമു, ഇദ്ളമു, മനസ്സിലായില്ലേ? അതുപോലെ ലാമും റാവും, ഖുൽ റബ്ബി എന്നുള്ളത് ഖുർ റബ്ബി, ഖുൽ റബ്ബി എന്നുള്ളത് ഖുർ റബ്ബി, ഖുർ റബ്ബി. അതുപോലെ നൂനും മീമും, അത് പിന്നെ മറ്റേ വരുന്നതാണ് ഏത് ഇദ്ഗാം ബിഗുന്നയിൽ. പിന്നെ ഇർക്കബ് മഅന ബാമ, ഇർക്കബ് മഅന എന്നാണ്, ഇർക്കബ് മഅന, അത് ബാ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുക. അപ്പോൾ ഇർക്കം മഅന, ഇർക്കബ് മഅന, മനസ്സിലായില്ലേ? അലം നഖ്ലുഖുക്കും, അത് നഖ്ലുഖുക്കും, യൽഹസ് ദാലിക്ക, അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾക്കിടയിൽ ഇതിന് ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഇവ ഇദ്ഗാമിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത സൂറത്ത് നോക്കാം, സൂറത്തുൽ ഫീൽ. അതിൽ അലം യജ്അൽ കൈദഹും ഫീ തളലീൽ വർസല അലൈഹിം തൈറൻ അബാബിൽ, പ്രത്യേകിച്ച് നിയമങ്ങളുണ്ട്. തൈറൻ അബാബിൽ ഇൽഹാറാണ്, തൈറൻ ഹംസ തൻവീന് ശേഷം ഹംസ. പിന്നെ ബി ഹിജാറത്തിൻ മിൻ, ഹിജാറത്തിൻ മിൻ തൻവീന് ശേഷം മീമ്. അപ്പോൾ ഇത് ഗാംബി ഗുന്ന മിൻ സിജിൽ ഇഖ്ഫ ആണ്, മിൻ സിജിൽ. അപ്പോൾ ബിഹിജാറത്തിൻ, അതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാലും ഇതുപോലെ തന്നെയാണ്, ഒന്ന് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോത. എങ്ങനെ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ,
1: തർമീഹിം
0: ഹിം അല്ല, തർമീഹിം,
1: തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ.
0: അയ്യോ, പിന്നെ ഫജഅലഹും കഅസ്ഫിം, ശ്രദ്ധിക്കലോ ഓദാം. ആ ആ ആ.

0: ആ ശരിയാണ്,
1: ഒന്നുകൂടി.
0: فجعلهم ك

മീമ സാക്കിനയുടെ നിയമങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. മീമ സാക്കിന ഒന്നുമില്ല, അത്രേ ഉള്ളൂ. മീമ സാക്കിനയ്ക്ക് ശേഷം ബ വന്നാൽ ഇഖ്ഫ ചെയ്തുച്ചരിക്കണം, അതായത് നല്ല മണിച്ചുകൊണ്ട്. അമാഹും ബി മുഅ്മിനീൻ, മനസ്സിലായില്ലേ? അമാഹും ബി, പിന്നെ മീമ സാക്കിനയ്ക്ക് ശേഷം മീമ അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് ഇരട്ടിപ്പിച്ച് ഓതുക. ഇതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇൽഹാറാണ്. അതായത് മീമസാക്കിനയ്ക്ക് ശേഷം ബ ആണെങ്കിൽ ഇഖ്ഫ, ഇൽഹാർ ചെയ്തും ഓതാം എന്ന് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇഖ്ഫ തന്നെയാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ

0: പിന്നെ മീം സാക്കിനക്ക് ശേഷം മീം തന്നെ വരികയാണെങ്കിൽ ഫീ ഖുലൂബിഹിം മറദ്,
1: ഫീ ഖുലൂബിഹിം മറദ്.
0: ആ ഇത് രണ്ട് സ്ഥലങ്ങളല്ലാത്ത എല്ലാ അക്ഷരങ്ങൾ വന്നാലും ഇൽഹാർ ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. മനസ്സിലായില്ലേ? വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.

0: ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
1: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
5: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദവിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
6: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹിജ്ർ, സൂറത്ത് മറിയം, സൂറത്ത് ത്വഹ. ലോകപ്രശസ്ത ഖുർആൻ കാരി ആയിട്ടുള്ള സഊദ് അഷ്ഷുറൈം പാരായണം നിർവഹിക്കുന്നു.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് അത്തൻസീൽ, പാരായണം നിർവഹിച്ചത് സഊദ് അശ്വറയും.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓരോ അക്ഷരങ്ങളും അർത്ഥഗാംഭീര്യം കൊണ്ടും ആശയസമ്പുഷ്ടം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ അഞ്ചാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
3: بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد اتم بهمان ملا بيس قرآن راديو سردي كنا سرادها كلي سهودرنغلي سهودهماري تجويد پڑنام എന്ന പഠന പരമ്പരകളിലൂടെ ഇതുവരെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ തന്നെ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ അഥവാ സിഫാത്തുൽ ഹുറൂഫ്, വിപരീതങ്ങൾ ഉള്ള അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പറഞ്ഞത്. തൊട്ടു മുമ്പിലായി നമ്മൾ പറഞ്ഞത് ഹറൂഫു അൽ ഇസ്തിഇലാ വൽ ഇസ്തിഫാൽ. ഇസ്തിഇലാവും ഇസ്തിഫാലും അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ചില അക്ഷരങ്ങളെ മേൽപൂട്ടുയർത്തുകയും ചില അക്ഷരങ്ങളെ നാവ് തുറന്നുകൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇൻഷാല്ലാ ഇന്ന് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ വിപരീതമുള്ള അടുത്ത രണ്ട് സിഫത്തുകളാണ് അൽ ഇത്ബാഖും അതുപോലെ അൽ ഇൻഫിത്താഹും. അൽ ഇൻഫിത്താഹു അൽ ഇത്ബാഖ്, ഇതാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവ രണ്ടും എന്നുള്ളതും ഇവിടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും അവ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതും എന്നുള്ളതുമാണ് ഇൻഷാല്ലാ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എന്താണ് ഇൻഫിത്താഹ്, എന്താണ് ഇത്ബാഖ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റവും നാവും അതുപോലെ തന്നെ നാവിൻ്റെ അറ്റവും മേലെ അണ്ണാക്കും തമ്മിലുള്ള ചേർന്ന് നിന്നുകൊണ്ടുള്ള ഉച്ചാരണമാണ്. അതാണ് ഇതിലൂടെ നടക്കുന്നത്, സംഭവിക്കുന്നത്. അൽ ഇത്ബാഖു, ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ വഹുവ തലാഖൈ ത്വഇഫതൈ അൽ ലിസാൻ വൽ ഹംഖിൽ വൽ ഹനകിൽ അഅലാ ഇൻദ നുത്ഖി ബിൽ ഹർഫി. അപ്പോൾ ഹനകുൽ അഅലാ, ഏറ്റവും ഉയരത്തിലുള്ള മേലെ അണ്ണാക്കുമായി, നാവും മേലെ അണ്ണാക്കുമായുള്ള ആ ഒരു കൂട്ടിമുട്ടലും സ്പർശനവും ആ ചേർച്ചയുമാണ് അതിലൂടെ സംഭവിക്കുന്നത്. പിന്നെ സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എല്ലാം ഒരുപോലെയല്ല. അതിൽ ശക്തി കൂടിയതുണ്ട്, ശക്തി കുറഞ്ഞതുണ്ട്, മധ്യമ നിലവാരത്തിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ശക്തി കൂടിയതിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ വിശേഷണമാണ് അൽ ഇത്ബാഖ് എന്നുള്ളത്. ഇതിന് നാല് അക്ഷരങ്ങളാണുള്ളത്. ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ അൽ ജസരിയയിൽ, മുഖദ്ദിമത്തുൽ ജസരിയയിൽ പറയുന്നു, വസാദു ളാദുൻ ത്വാഉ ളാഉൻ മുത്ബഖ, വസാദു ളാദുൻ ത്വാഉ ളാഉൻ മുത്ബഖ, സാദ് ബാദ്. അപ്രകാരം തന്നെ ത്വാഉ ളാഉ ഈ നാല് അക്ഷരങ്ങളാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള വിശേഷണത്തിൽപ്പെട്ടതാണ് ഇത്ബാഖ്. ഈ വിശേഷണങ്ങളുള്ളത് നാല് അക്ഷരങ്ങൾക്കാണ്, സാദ് ബാദ് തോ ബോ തോ ലോ. അപ്പോൾ ഈ നാല് അക്ഷരങ്ങൾ, ബാക്കിയുള്ള 24-25 അക്ഷരങ്ങളും ഇതിന് നേർവിപരീതമായിട്ടുള്ള ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണ്. ഇവിടെ ഒരക്ഷരത്തിന് ഒരു സിഫത്തിന് വിപരീതമായതാണ് നമ്മൾ പറയുമ്പോൾ, ഈ സിഫത്തിന് അഥവാ ഇത്ബാഖിന് എത്ര അക്ഷരമുണ്ടോ അതിന് ബാക്കിയുള്ള അക്ഷരങ്ങളിൽ, അവിടെ അവശേഷിക്കുന്ന ബാക്കിയുള്ള ഹുറൂഫുൽ ഹിജായി അക്ഷരമാലയിലെ അക്ഷരങ്ങളൊക്കെ ഇതിൻ്റെ വിപരീത സിഫത്തിലുള്ള, വിപരീത വിശേഷണമുള്ള ഇതിൻ്റെ അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാല് അക്ഷരങ്ങളാണ് സാദ് ബാദ് ത്വാ വാ ഈ നാല് അക്ഷരങ്ങൾ. ഈ നാല് അക്ഷരങ്ങളും നമുക്കറിയാവുന്നതുപോലെ തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞതാണ് ഹുറൂഫുൽ തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഇസ്തിഅല, ഖുസ്സദഖ്തിൻ ഖിൽ, ഖുസ്സദഖ്തിൻ ഖിൽ, വായ നിറച്ച് ഗൗരവത്തിൽ ഖനപ്പിച്ച് നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയേണ്ട അക്ഷരങ്ങളാണ് ഈ ഏഴ് അക്ഷരങ്ങൾ. ഹുറൂഫുൽ ഇസ്തിഅല ആ ഹുറൂഫുൽ ഇസ്തിഅല ഏഴക്ഷരമാണ്. അതിൽപ്പെട്ട നാലക്ഷരമാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നാലക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാകുന്നു. അപ്പോൾ ഇൻതിബാഖ്, ഇത്ബാഖ് എന്നൊക്കെ പറഞ്ഞാൽ നാവ് അണ്ണാക്കിലേക്ക് ഉയർത്തുമ്പോൾ അതും രണ്ടും തമ്മിൽ അടുത്ത് വരുമ്പോൾ പുറത്തേക്ക് വായു പോകുവാൻ പ്രയാസമാണ്. അപ്പോൾ ശബ്ദം അവിടെ തന്നെ ചുരുങ്ങും. അതുകൊണ്ടാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. നാലക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഇനി ഹുറൂഫുൽ ഇസ്തിഅലാവും അതുപോലെ തന്നെ ഹുറൂഫുൽ ഇത്ബാഖും തമ്മിലുള്ള ബന്ധം, ഇഖ്തിലാഫും അഭിപ്രായം, വ്യത്യാസവുമുണ്ട്, യോജിപ്പുമുണ്ട്. എന്തൊക്കെയാണ് യോജിപ്പ്, എന്തൊക്കെയാണ് ബന്ധം? ഹുറൂഫുൽ ഇസ്തിഅല നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുസ്സദഖ്തിൻ ഖിദ് എന്ന് പറഞ്ഞ ഏഴക്ഷരങ്ങൾ. ഈ ഏഴക്ഷരങ്ങളിൽ നാലെണ്ണമാണ് എന്ത്? ഇത്ബാഖിൻ അക്ഷരം. സാദ് ബാദ് ത്വാ ളാ ഇതാണ് ഇത്ബാഖിൻ്റെ അക്ഷരം. ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളല്ലാത്ത ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ ബാക്കി മൂന്നെണ്ണമാണ്, ഖ, ഗൈൻ, ഖാഫ്. ഇത് ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങളുമാണ്. അപ്പോൾ സാദ് ബാദ് ത്വാ ളാ ഈ നാല് അക്ഷരങ്ങൾക്ക് ഇസ്തിഅലാവും ഇത്ബാഖും രണ്ട് സിഫത്തുകളും ഉണ്ട്. ബാക്കിയുള്ളതിന് ഇസ്തിഅലാ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇസ്തിഅലാവും ഇത്ബാഖും, ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇസ്തിഅലാവും ഇത്ബാഖും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. രണ്ടും നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇസ്തിഅലാ നാവിലെ മുകളിലേക്ക് ഉയർത്തുന്നുവെങ്കിലും ആ അണ്ണാക്കുമായി സ്പർശിക്കുന്നില്ല, അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നു, പക്ഷേ അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോഴാണ് ഇസ്തിഅലാ നടക്കുന്നത്. എന്നാൽ ഇത്ബാഖ് എന്നറിഞ്ഞാൽ നാവിനെ ഉയർത്തുന്നു, നാവ് മേലെ അണ്ണാക്കുമായി കൊണ്ട് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം കൂടുതൽ കട്ടി കൂടുകയും ആ ഒരു സിഫത്ത് തന്നെ ശക്തമായ സിഫത്തായി മാറുകയും ചെയ്യുന്നു. അണ്ണാക്കുമായി സ്പർശിച്ച് അവിടെ തന്നെ നിൽക്കുന്നു എന്നർത്ഥം. പുറത്തേക്കുമല്ലാതെ അതിൻ്റെ കാറ്റ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, അത് ശബ്ദം വായയുടെ അകത്ത് തന്നെ നിൽക്കുന്നു. ഗൈൻ ഖ ഖാഫ് അതെന്താണ്? അത് പിന്നെ നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്, പക്ഷേ അത് അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇതിലെ പിന്നെ വിശേഷണങ്ങൾ എടുക്കുമ്പോൾ ഈ സാദ് ദാദ് ത്വാ ളാ ഗ ഖ ഖ എന്ന ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽ ഏറ്റവും അഖ്വ ഏറ്റവും ശക്തിയുള്ള സിഫത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത്ബാഖിന് അക്ഷരങ്ങൾ തന്നെയാണ്. സാദ് ദാദ് ത്വാ ളാ എന്നീ നാലക്ഷരങ്ങൾക്കാണോ, ഗൈൻ ഖ ഖ എന്നീ മൂന്നക്ഷരങ്ങൾക്കാണോ ഏറ്റവും ശക്തിയെന്ന് ചോദിച്ചാൽ ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സ്വാദ് ബോദ് പോ ലോ എന്നീ അക്ഷരങ്ങൾക്ക് തന്നെയാണ് കട്ടി കൂടുതലുള്ളത്. അത് നമ്മൾക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സ്വാദ് ബോദ് പോ ലോ ഇങ്ങനെയാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്, നാലക്ഷരങ്ങൾ. ഇനി ഈ ഇത്ബാഖിൻ്റെ അക്ഷരത്തിൽപ്പെടാത്ത ഇസ്തിഅലയിൽപ്പെട്ട മൂന്ന് അക്ഷരങ്ങളാണ് ഗൈൻ ഖ ഖ ഗൈൻ ഖ ഖ. അപ്പോൾ ഈ രണ്ടെണ്ണം രണ്ട് അക്ഷരങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളായ സ്വാദ് ബാദ് പോ ല എന്നീ നാലക്ഷരങ്ങൾക്കാണ് കൂടുതൽ ശക്തി എന്ന് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ സിഫത്തുൽ ഇത്ബാഖ് അഖ്വ മിനൽ ഇസ്തിഅല, അൽ ഇത്ബാഖ് അഖ്വ മിനൽ ഇസ്തിഅല. ഹുറൂഫുൽ ഇസ്തിഅലയിൽപ്പെട്ട ഇത്ബാഖില്ലാത്ത അക്ഷരങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ള അക്ഷരങ്ങൾ അത് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സാദ് ബാദ് ദോ ദോ എന്നീ അക്ഷരങ്ങൾക്കാണ്. അപ്പോഴാണ് ആ അക്ഷരങ്ങൾ ഉച്ചരിച്ച് പഠിക്കുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഹുറൂഫുൽ ഇത്ബാഖിന് രണ്ട് സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ മഖ്റജ് വ അഖ്സൽ ലിസാൻ. അപ്പോൾ അത് ആ നിലക്ക് തന്നെ ശരിക്കും അതിൻ്റെ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളാകട്ടെ, അത് നാവിൻ്റെ അങ്ങേയറ്റം നാവിന് അങ്ങേയറ്റമാണ്. അതിൻ്റെ മഖ്റജ് അണ്ണാക്കിലേക്ക് വരുന്നില്ല. ഖ ഖ ഖ എന്നുള്ളത് അണ്ണാക്കിലേക്ക് അണ്ണാക്കിനോട് ചേർന്ന് വരുന്നില്ല. എന്നാൽ സാദ് ബാദ് അതുപോലെ പോ ലോ എന്നുള്ളത് എന്താണ്, അതിൻ്റെ നാവിൻ്റെ അറ്റഭാഗത്താണ്, അഗ്രഭാഗത്താണ് അത് വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ടതും അതുപോലെ തന്നെ പരിചയിക്കേണ്ടതുമാണ് ഓരോ അക്ഷരങ്ങളും. ഇവിടെ പറഞ്ഞ സാദ് ബാദ് പോ ലോ ഈ അക്ഷരങ്ങൾ ഓരോ ആയത്തുകളിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓതേണ്ടത് എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മളത് ഉച്ചരിച്ച് ശീലിക്കുക തന്നെ വേണം. തോ യ തുമഊൻ, അതുപോലെ സാദ് സോ സാദ് പറയുമ്പോൾ തന്നെ ശരിക്കും ഈ പറയുന്ന അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വോ നാവിൻ്റെ അങ്ങേയറ്റം ഇത് ഉയരുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ നിരകളുമായി കൊണ്ട് ചേരുന്നു. അപ്പോൾ ശരിക്കും അത് ഉച്ചരിച്ച് തന്നെ നമ്മൾ പരിശീലിക്കേണ്ടതാണ്. ബാദ് നമുക്കറിയാം, അതിൻ്റെ മഖ്റജ് ഒരേ മഖ്റജ്, ആ അതിൽ നിന്ന് വാദ് മാത്രമാണ് ഉച്ചരിക്കുന്നത്. നമ്മളെ നാവിൻ്റെ അരിക് ഇടത്തെ ഭാഗത്തു നിന്നാണ്, അതും മേലെ പല്ലുകളുടെ നിരയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അവിടെ ഒരു ഊന്നൽ കൊടുക്കേണ്ടി വരും. ശരിക്കും അത് ആ അണ്ണാക്കുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ഹുറൂഫുൽ ഇത്ബാഖ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളെ തന്നെ ഈ നാലെണ്ണത്തിൽ തന്നെ നമുക്ക് തെർത്തീബ് അതിൻ്റെ ശക്തി അനുസരിച്ച് നിർണ്ണയിക്കാൻ കഴിയും.
4: മനസ്സിലായില്ലേ? ഖാ ബാദ് സാദ് ബാദ്, അതിൻ്റെ തർത്തീബ് പ്രകാരം, ശക്തിയുടെ ആ തർത്തീബ് ക്രമപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഈ അക്ഷരങ്ങളിൽ, ഇത്തബാക്കുന്ന അക്ഷരങ്ങളിൽ ഒന്ന് ഖാ, പിന്നെ ബാദ്, പിന്നെ സാദ്, പിന്നെ ല. ഖാ ബാദ് സാദ് ല, ഈ നാലക്ഷരങ്ങൾ ഇതാണ് അതിൻ്റെ ശക്തിയുടെ, അതിൻ്റെ കൂവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ ഓർഡർ. ഇപ്പോൾ സാദ് വാനേക്കാൾ എന്തുണ്ട്? കൂവത്തുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ വരും. ഓരോ വിശേഷണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് പിന്നെ ഒരക്ഷരത്തിന് എത്ര വിശേഷണമുണ്ട് എന്നുള്ളതും ആ വിശേഷണങ്ങൾ, ഒവ്വത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, മുത്തവസ്യത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ലൈഫായിട്ടുള്ള വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, ഈ മൂന്ന് വിശേഷണങ്ങളും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾക്കും ഏതൊക്കെ വിശേഷങ്ങൾ വന്നിട്ടുണ്ട്, കൂവത്തിന് വിശേഷണങ്ങൾ മാത്രം വന്നിട്ടുള്ളത് എങ്കിൽ അത് ഏറ്റവും ശക്തിയുള്ള കവിയായിട്ടുള്ള അക്ഷരമായിരിക്കും. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഉള്ള സിഫത്തുകളെ കണക്കാക്കിക്കൊണ്ടാണ് ആ അക്ഷരം കവിയാണോ ലൈഫാണോ അല്ലെങ്കിൽ മുത്തവസ്യത്താണോ എന്ന് തീരുമാനിക്കുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും എങ്ങനെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത്, അതിന് കൊടുക്കുന്ന വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ വെച്ചിട്ട് ശരിക്കും നമുക്ക് അക്ഷരങ്ങളുടെ സിഫത്തുകൾ, അതിൻ്റെ പിന്നെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഫിത്താഹ്, ഇപ്പം ഇൻഫിത്താഹ് ശരിക്കും നമുക്ക് ആ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ, പിന്നെ നാലക്ഷരങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇൻഫിത്താഹിൻ്റെ അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായ ശരിക്ക് തുറന്ന് ആണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹൻ വനജ്നി വമൻ മഅയ മിനൽ മുഅ്മിനീൻ. ബ ഇഫ്തഹ് മൈനി ഇഫ്തഹ് ഫഫ്തഹ് ബ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ തുറവിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് സംഗതികൾക്കിടയിലുള്ള ഗ്യാപ്പ്, വിടവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വായിലൂടെ വിടർന്ന് ശരിക്കും വ്യക്തമായി നമ്മുടെ കാണുവാൻ കഴിയും. അൽ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ അൽ ഇഫ്തിറാഖ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഭാഷയിൽ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ ഇഫ്തിറാഖ്. മനസ്സിലായില്ലേ? ഹുവ ഇഫ്തിറാഖുൽ ലിസാനി അനിൽ ഹംകി ഹനകിൽ അഅല ഇൻദ നുത്ഖി ബിഹുറൂഫി. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് മേലെ അണ്ണാക്കുമായിട്ടുള്ള ബന്ധമാണ് ഇൽസാഖായിരുന്നു, അത് ഒട്ടിച്ചേർന്നുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നു സാദ് ബാദ് തോ ല. എന്നാൽ അതിന് നേരെ വിപരീതമാണ് ഇവിടെ ഇൻഫിത്താഹിൻ്റെ അക്ഷരം, അണ്ണാക്കിൽ നിന്നും വേർപ്പെട്ടുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അപ്പം അതിൽ നിന്നാണ് ഒ ഹ ക പോലെയുള്ള അക്ഷരങ്ങൾ, ഇസ്തിലാൻ്റെ അക്ഷരങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ 25 അക്ഷരങ്ങൾ, 29 അക്ഷരങ്ങളിൽ നാലെണ്ണം ഇത്തബാക്കിന് അക്ഷരമാണ്, ഈ ബാക്കിയുള്ളതെല്ലാം അതിന് വിപരീതമായ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ മൂന്നക്ഷരം ഇസ്തിലാൻ്റെ അക്ഷരവും നാലക്ഷരം ഇത്തബാക്കിന് അക്ഷരവും, പിന്നെ ബാക്കി വരുന്ന 22 അക്ഷരമാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ട ഒരു സംഗതിയാണ്. നിയമങ്ങൾ പറയുന്നതെന്ന് മാത്രം, ഇതും ശരിക്കും നമ്മുടെ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ ആയത്തിലും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ, ഇത്തബാഖിൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. വായ നിറച്ച് തഫ്ഹീമോട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ അത് 7 എണ്ണമാണ്, ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം വായ തുറന്ന് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. ഏതായിരുന്നാലും ഈ അക്ഷരങ്ങളെ ഉച്ചാരണങ്ങൾ ശരിക്കും നമുക്ക് അത് ഒരു ഖാരിയിൽ നിന്നും കേട്ടുകൊണ്ട് അത് പ്രകാരം തന്നെ പരിശീലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചു കൊണ്ട് തന്നെ ഉച്ചരിക്കുവാനും അതുപോലെ തന്നെ പാരായണം ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ അക്ഷരങ്ങളും ശരിയായ രൂപത്തിൽ ഉച്ചരിച്ച് പരിശീലിക്കുവാൻ പ്രത്യേകമായി നമ്മൾ പ്രയാസം ഉള്ള ആളുകൾ, അക്ഷരങ്ങൾ ശരിയായ രൂപത്തിൽ ഇപ്പോഴും ഉച്ചരിക്കാൻ കഴിയാത്ത ആളുകൾ, അത് വളരെ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി പഠിച്ചെടുക്കുവാനും ഖുർആൻ പാരായണം ക്രമപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവഴി അല്ലാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും അത് പ്രകാരം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും അതിൻ്റെ പ്രവർത്തന മേഖലകളിലേക്കും കടന്നു ചെല്ലുവാനും ഇത്തരത്തിലുള്ള തജ്വീദ് പഠനങ്ങൾ നമുക്ക് സഹായകമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് തജ്വീദ് പഠനം. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന വിഷയത്തിലെ അഞ്ചാം ഭാഗമാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
6: سَمَّاعُونَ لِلْكَذِبِ أَكَّالُونَ لِلسُّحْتِ

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലില്ലാഹി മിൻ അസ്മാഇഹി 90
5: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്. അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു ഹൂദിലെ 82-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما جاء أمرنا جعلنا عاليها سافلها عاليها سافلها وأمطرنا عليها حجارة من سجيل منضود. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. സൂറത്തുൽ ഹൂദിലെ 82-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇൻഷാല്ലാ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ചത് ദുനിയാവിൽ തന്നെ അവർക്ക് ശിക്ഷ വന്നു ഭവിച്ചതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്.

കല്ലുകൾ ബിൻ സിജ്ജീലിൻ മള്ളൂദ് തുടരെ തുടരെയുള്ള അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ, ശിക്ഷയുടെ കല്ലുകൾ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഉള്ള വചനങ്ങളിലൂടെ അള്ളാഹു ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയുടെ അവസ്ഥ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പ്രകൃതി വിരുദ്ധമായ ഗുരുതരമായ കുറ്റം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ അടുത്തേക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ അള്ളാഹു നിയോഗിച്ചു. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകൾ തന്നെയായിരുന്നു മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബിയുടെ അടുക്കൽ ചെന്നത്. ഇസ്ഹാഖ് അലൈഹി സ്സലാം എന്ന അദ്ദേഹത്തിൻ്റെ പുത്രനെ ഉണ്ടാകുന്ന സന്തോഷവാർത്ത അറിയിച്ച് മലക്കുകൾ ലൂത്ത് നബിയുടെ ജനതയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, സുന്ദരന്മാരായ യുവാക്കളുടെ രൂപത്തിലാണ് മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നത്. ആ വിവരം ലൂത്ത് നബിയുടെ ഭാര്യ ആ നാട്ടിലുള്ള ദുർനടപ്പുകാരായ ആളുകൾ അറിയിക്കുകയാണ്. കാരണം ആ നാട്ടിലുള്ള ആളുകളെപ്പറ്റി നമുക്കറിയാം, അവർ പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഏറ്റവും വലിയ ഗുരുതരമായ പാപം ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ ഈ വിവരം അറിയുന്നത് ലൂത്ത് നബിയുടെ ഭാര്യയിൽ നിന്നാണ്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യയെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അള്ളാഹു ഏറ്റവും നിഷേധികളായ സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് സൂറത്തു തഹരീമിൽ രണ്ടു സ്ത്രീകളെയാണ്. ഒന്ന് നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യയെയും മറ്റൊന്ന് ലൂത്ത് നബിയുടെ ഭാര്യയെയും. ലോകത്തിലേറ്റവും നല്ല സ്ത്രീകൾക്കുദാഹരണം അള്ളാഹു അതേ അധ്യായത്തിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചു. ഒന്ന് ഈസ അലൈഹി സ്സലാമിൻ്റെ മാതാവ് മറിയമും ഫിറഔന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയും. അവർ ലോകത്തേറ്റവും നല്ല സ്ത്രീകൾക്കുദാഹരണം, വിശ്വാസിനികളായ സ്ത്രീകൾക്കുദാഹരണം. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. അള്ളാഹു ഉദാഹരണം പറയാണ് നിഷേധികളായ, സത്യനിഷേധികളായ വനിതകൾക്ക് ഉദാഹരണം. അതിലൊന്ന് ഈ ലൂത്ത് നബിയുടെ ഭാര്യയാണ്. അപ്പോൾ അവരാണ് ഈ വിവരം എന്ത് ചെയ്യുന്നത്, തൻ്റെ നാട്ടിലുള്ള ദുർനടപ്പുകാരായ ആളുകൾ അറിയിക്കുന്നത്. എന്ത്, തങ്ങളുടെ വീട്ടിലിങ്ങനെ സുന്ദരന്മാരായ ആളുകൾ എത്തിയിട്ടുണ്ട്, അവർക്കും മനസ്സിലായിട്ടില്ല ഇതെല്ലാൻ്റെ മലക്കുകളാണെന്നുള്ളത്. അപ്പോൾ അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ ലൂത്ത് നബി അലൈഹി സ്സലാം ആകെ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം എന്താ, തൻ്റെ വീട്ടിൽ ഇത്ര സൗന്ദര്യമുള്ള പുരുഷന്മാരായ ഈ അതിഥികൾ വന്ന വിവരം തൻ്റെ നാട്ടുകാരറിഞ്ഞാൽ അവരിവിടെ ഓടി വരും, എനിക്കവരെ പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ ആകെ അപമാനിതനാകുമല്ലോ, ഞാൻ എന്തു ചെയ്യും എന്ന് തുടങ്ങിയ പല ആശങ്കകളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അവസാനം നാട്ടുകാർ അറിഞ്ഞു, അവരോടി വന്നു അവരുടെ തോന്നിയാസത്തിന് വേണ്ടി. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാം അവരോട് കരഞ്ഞു പറയുന്നുണ്ട്, യാ ഖൗമി ഹാഉലാഇ ബനാത്തി ഹുന്ന അത്ഹറുലക്കും, എൻ്റെ പെൺമക്കളിതാ, അവരെ നിങ്ങൾക്ക് ഞാൻ മാന്യമായി കല്യാണം കഴിച്ചു തരാലോ. വലാ തുഹ്സൂനി ഫീ ളൈഫി, ഈ അതിഥികളുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾ മാനം കെടുത്തരുത്. അലൈസ മിൻകു റജുലു റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന മാന്യതയുള്ള വിവേകമുള്ള ഒരുത്തനെങ്കിലും ഇല്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാം തൻ്റെ സങ്കടം ആവലാതി അവരോട് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ മറുപടി എന്താ, ഖാലു ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക് മിൻ ഹഖിൻ, ന്യായമായിട്ടും അവർ പറയണം, സത്യമായിട്ടും നിനക്കറിയില്ലേ ലൂത്തേ, മാ ലനാ ഫീ ബനാതിക്, നിന്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് നിനക്കറിവില്ലേ. വഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങളുടെ ആഗ്രഹം ആവശ്യം എന്താന്നുള്ളതും ലൂത്തേ നിനക്ക് നന്നായിട്ടറിയാലോ എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വന്ന, നിൻ്റെ വീട്ടിൽ വന്ന ഈ അതിഥികളെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാം ആകെ അസ്വസ്ഥനായി വേവലാതിയോട് പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് നിങ്ങളെ തടയാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെല്ലാവരെയും പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാനിപ്പോൾ പ്രതിരോധിക്കുമായിരുന്നു, അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതായത് ഈ വൃത്തികേടിനോട്, തിന്മകളോട് എത്ര തന്നെക്കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിലും ഒരു പോയിൻറ്റിൽ പോലും യോജിക്കാൻ

0: പ്രിയാത്ത നിലപാടാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കവിടെ എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, മൻ റഅ മിൻകും മുൻകരൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. അല്ലേ, ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു തെറ്റ്, ഒരു വിശ്വാസി എന്തിയാണ്, അവൻ്റെ വീട്ടിലോ നാട്ടിലോ അവൻ ഇടപെടുന്നിടത്തോ എന്തെങ്കിലും തെറ്റുകൾ തിന്മകൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവനത് കൈകൊണ്ട് തടയാൻ സാധിക്കുന്ന സ്വാധീനമുള്ള അധികാരമുള്ള ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ആ തിന്മയെ കൈകൊണ്ട് തടയണം. ഇനി നാവുകൊണ്ട് കയ്യൂക്കുകൊണ്ട് ചെയ്യാൻ കഴിയില്ല, വാക്കുകൊണ്ട് എന്ത് ചെയ്യണം, ആ തെറ്റിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഒന്നിനും കഴിയാത്തൊരിടാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനോടുള്ള വെറുപ്പും വിദ്വേഷവും ആ തിന്മയോട് ഉള്ളത് പ്രകടിപ്പിക്കണം, അതെങ്കിലും ഉണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുമില്ലാത്തവൻ്റെ കൽബിൽ വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ബാക്കിയുണ്ടാവില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, തിന്മകളോട്, തോന്യാസങ്ങളോട്, വൃത്തികേടുകളോട്, ഏറ്റവും വലിയ കുറ്റം തിന്മ, ഷിർക്കാണ്. ആ ഷിർക്കിനോട്, കുഫറിനോട്, അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ തിന്മകളോടും നമ്മളുടെ മനസ്സിലെന്താണ്ട് അവരുടെ നിലപാട്, ഒരു നിലക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന, അതിനോട് സമരസപ്പെടുന്ന ഒരു സംഗതി ഇല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. മിനിമം അവരുടെ മനസ്സിലെങ്കിലും വെറുപ്പ് വേണം ആ തിന്മയോട്. ലൂത്ത് നബി അലൈഹി സ്വലാം അതാണ് ഇവിടെ ചെയ്യുന്നത്. തൻ്റെ നാട്ടിലും ഒരു മഹാജനക്കൂട്ടം വരുമ്പോൾ ഏകനായൊരു പ്രവാചകന്, ഒരു മനുഷ്യനായൊരു പ്രവാചകന് അവരെ പ്രതിരോധിക്കാൻ കുറേ പരിമിതികളുണ്ട്. എന്നാൽ പോലും അദ്ദേഹം വിട്ടുകൊടുക്കാതെ വളരെ മാന്യമായ രൂപത്തിലും എന്നാൽ വളരെ ശക്തമായ നിലപാടിലും അദ്ദേഹം തൻ്റെ തെറ്റിനോടുള്ള, ഈ അവരുടെ വൃത്തികേടിനോടുള്ള എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ളവരില്ലേ? എനിക്കൊരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ, എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു, നിങ്ങളെ ഞാൻ തടയുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പോയിന്റിൽ അദ്ദേഹം അതിനോട് എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല എന്നാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. അതാണ് നബിമാർ. അപ്പോൾ ആ നബിമാരിലാണ് നമുക്ക് മാതൃക. ലൂത്ത് നബിയുടെ ചരിത്രം ഖുർആൻ പറയുന്നത് വെറുതെ അന്ന് നടന്നൊരു കഥ കേൾക്കാനും ഒരു ചരിത്രം അറിയാനും അല്ലല്ലോ. ആ ചരിത്രത്തിൽ വിശ്വാസികൾക്ക് എന്തുണ്ട്, പാഠമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരെ അവരുടെ പരിണിതി മഹാദുരന്തമായിരിക്കും എന്നതിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി, സത്യസന്ധമായി നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്നവർക്കായിരിക്കും ആത്യന്തികമായ വിജയമെന്നും ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ നിലപാടിവിടെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവസാനമാണ് ലൂത്ത് നബിയുടെ അടുക്കൽ വന്ന മലക്കുകൾ അവർ പറയുന്നത്, ഖാലു യാ ലൂത്ത്, ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക്, ഞങ്ങൾ നിന്റെ റബ്ബിൻ്റെ ദൂതരാണ്. അള്ളാഹിൻ്റെ അടുത്തു നിന്ന മലക്കുകളാണ്, മനസ്സിലായില്ല, ലൻ യസുലു ഇലൈക, നിന്റെ അടുത്തേക്ക് അവരെത്തൂല, അതിനവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഫഅസ്രിബി അഹ്രിക ബിഖിത്ഇമിന ലൈൽ, രാത്രിയുടെ ഒരു ഖിത്ഇൽ, ഒരു യാമത്തിൽ നീ എന്ത് ചെയ്യണം, ഫഅസ്രി, രാപ്രയാണം ചെയ്യണം, ബി അഹ്ലിക, നിന്റെ കൂടെ വിശ്വസിച്ച വിശ്വാസികളായ നിന്റെ കുടുംബത്തെയും കൂട്ടിയിട്ട്. വലാ യൽതഫിത്ത് മിൻകും അഹദുൻ ഇല്ലം റഅതക, പോകുമ്പോൾ പിന്നിൽ നിന്ന് എന്ത് ശബ്ദം കേട്ടാലും, എന്ത് തന്നെ കേട്ടാലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്, നോക്കാതെ പോകണം, നിന്റെ ഭാര്യയൊഴികെ. ഇന്നഹു മുസീബുഹാമ അസ്വബഹും, ആ ജനതയെ ബാധിക്കുന്ന ശിക്ഷ നിന്റെ ഭാര്യയെയും ബാധിക്കും. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന മൗഇദഹും സുബ്ഹ്, തീർച്ചയായും അവർക്ക് വന്ന് ഭവിക്കുന്ന ശിക്ഷയുടെ സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് പ്രഭാതമാണ്, സുബ്ഹാണ്. അലൈസ സുബ്ഹു ബിഖരീബ്, ആ പ്രഭാതം ഇവിടെ വളരെ തൊട്ടടുത്തല്ലേ, നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ, ഒരുങ്ങണില്ലേ എന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്സലാമിനോട് ചോദിക്കുകയാണ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അങ്ങനെ ലൂത്ത് നബി അലൈഹി സ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും പുറപ്പെട്ടു പോവുകയാണ്. ഭാര്യയും കൂടെ കൂടും, പക്ഷെ അവർ തിരിഞ്ഞു നോക്കും. അങ്ങനെ പിന്നെ ആ നാട്ടിലെന്തു സംഭവിക്കുന്നു, ഫലം മാജ അംബ്രുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹിൻ്റെ ശിക്ഷയുടെ കൽപ്പന അങ്ങോട്ട് കടന്നു വന്നപ്പോൾ, ജഅൽന ആലിയഹ സാഫിലഹ, ആ രാജ്യത്തെ നാം കീഴ്മേൽ മറിച്ചു. അലാതണ മുകളിൽ, ആലിയഹ, അതിലെ മുഗൾ ഭാഗം, സാഫിലഹ, അതിൽ താഴ്ഭാഗത്തായി എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗത്തിന് താഴേക്കിട്ട് മറിച്ചിട്ടു, കീഴ്മേൽ മറിക്കുക നമ്മൾ പറയും. അവരുടെ വീടും അവരുടെ സംവിധാനങ്ങളും എല്ലാത്തിനെയും അങ്ങോട്ട് എന്ത് ചെയ്തു, ആ ഗ്രാമത്തിനെ തന്നെ ജാൽന ആലിയഹ. ഏതാണ് ആ ഗ്രാമം? സ്വധൂം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ നാടിനെ എന്ത് ചെയ്തു, അള്ളാഹു അങ്ങോട്ട് കൈകാര്യം ചെയ്തു. എന്നിട്ടോ വഅംതർന അലൈഹ, അവരുടെ മേൽ വർഷിച്ചു. മത്തൊറെന്ന നമുക്കറിയാം മഴയാണ്, മഴ പെയ്യുന്നത് പോലെ അവരുടെ മേൽ വന്ന് പതിക്കുകയാണ്. എന്ത്? ഹിജാറത്തൻ മിൻ സിജ്ജീലിം മല്ലൂദ്, തീയിലിട്ട് ചൂള വച്ച് പഴുപ്പിക്കപ്പെട്ട ആ കല്ലുകൾ, ഹിജാറത്തുകൾ. മല്ലൂദ്, മല്ലൂദിന് രണ്ടർത്ഥം മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മല്ലൂദ് എന്ന് പറഞ്ഞാൽ അടുക്കി അടുക്കി വെച്ച എന്ന് കാണാൻ കഴിയും. വേറെ സ്ഥലത്ത് കാണാൻ പറ്റും മല്ലൂദ് എന്ന് പറഞ്ഞാൽ അത് ഒന്നിന് പിറകെ ഒന്നായി, യത്തു ബഅലുഹ ബഅലൻ ഫീ നുസൂലിഹ അലൈഹിം, ഒന്നിന് പുറകെ ഒന്നായി തുടരെ തുടരെ അങ്ങനെ വരുന്ന കല്ല് അല്ലേ, അങ്ങനെ പിന്നെ ഉള്ള കല്ലുകൾ അങ്ങോട്ട് വന്നിട്ട് അവരുടെ മേലങ്ങോട്ട് വർഷിക്കുകയാണ്. അത് ശിക്ഷയുടെ കല്ലുകളാണ്. തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും ആ കല്ലുകളിൽ മുസവ്വമഥൻ ഇൻദ റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടവയത്രേ ആ കല്ലുകൾ. ഒമാഹിയ മിനല്വാലിമീന ബിബഈദ്, അത് ഒമാഹിയ മിനല്വാലിമീന ബിബഈദ്, ഈ അക്രമകാരികളിൽ നിന്ന് അകലെയല്ല. വമാഹിയ, ആ കല്ലുകളല്ല, മിനല്വാലിമീൻ, ഈ അക്രമകാരികളിൽ നിന്ന് ബിബഈദ്, അകലെയൊന്നുമല്ല. അതായത് മുസവ്വമഥൻ ഇൻദ റബ്ബിക്, അതിൽ ഒരു തഫ്സീർ കാണാൻ പറ്റും ഓരോ കല്ലുകൾ ഈ ലൂത്ത് നബിയുടെ ജനതയിലെ അതിക്രമികളിൽ ആരുടെ മേൽ വന്നു പതിക്കണം എന്നുവരെ അടയാളം വച്ചിട്ടുണ്ട്. ആ കല്ലാണ് അവരുടെ മേൽ വന്നു പതിക്കുക എന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെയും അതേപോലെ അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെയും മുദ്രണം ചാർത്തിയ മുഅല്ലമത്തു എന്ന് പറഞ്ഞാൽ അലൈഹ അലാമത്തുൽ അദാബി വൽ ഗളബി, അള്ളാഹിൻ്റെ ഗളബിൻ്റെയും അദാബിൻ്റെയും മുദ്രണം ചാർത്തിക്കപ്പെട്ട ആ കല്ലുകൾ, അത് അവരുടെ ജനതയുടെ മേൽ വന്ന് പതിക്കാണ്. അപ്പോൾ വമാഹിയ മിനല്വാലിമിൻ അല്ലദീന യുഷാബഹൂന ലിഫിഇലി ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ ആ ജനത ചെയ്യുന്ന ആ തിന്മകൾ ചെയ്യുന്നവരാരായാലും അവരുടെയൊക്കെ സമീപത്ത് ഈ ശിക്ഷയുടെ സംഗതി അവരവർ ഓർക്കണം, അത് അവർക്കും കൂടി ബാധകമാണ് എന്നുള്ള രൂപത്തിൽ കൂടി തഫ്സീറിൽ നമുക്കിതിൻ്റെ വിശദീകരണം കാണാൻ പറ്റും. അള്ളാഹു അഅലം. ഏതായാലും അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് വമാഹിയ മിനല്വാലിമീന ബിബഈദ്, അക്രമകളിൽ നിന്ന് അത് വളരെ ദൂരെയൊന്നുമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ മുഫസ്സിറുകൾ പല വിശദീകരണം ഈ ആയത്തിന് നൽകിയിട്ടുണ്ട്. അത് തുടരെ തുടരുന്ന വരുന്ന കല്ലുകളാണ്. അതേപോലെ ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവർത്തനത്തിനനുസരിച്ച് അള്ളാഹു അവരെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരുടെ പേര് ഉള്ള കല്ലുകളാണ് എന്നൊക്കെ. എന്തായാലും സദൂം എന്ന നാട് ഇന്നും ലോകത്തിനൊരു ദൃഷ്ടാന്തമാണ്. അവിടുത്തെ ഉത്ഖനന ഗവേഷണത്തിൽ കിട്ടിയ റിപ്പോർട്ടുകൾ ആധുനിക കാലഘട്ടത്ത് വന്നിരുന്നു. അവിടുത്തെ ആ കല്ലുകൾ, ആ മണ്ണുകൾ, അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. മനസ്സിലായില്ലേ? ഭൂമിയിൽ സാധാ സ്ഥലത്ത് കാണാത്ത തരത്തിലുള്ള മൂലകങ്ങളുള്ള രൂപത്തിൽ ഒരു പ്രത്യേകത അതിന് ആധുനിക റിസർച്ച് പഠനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണെങ്കിലും അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ്. തോന്നിയാസങ്ങൾക്കും തിന്മകൾക്കും അതിന് ദീർഘായുസ്സില്ല. ദുരന്തകരമായൊരു പര്യവസാനമാണ് അതിനുണ്ടാവുക. അവസാനത്തെ വിജയം വിശ്വാസികൾക്കും പ്രവാചകന്മാർക്കും സത്യസന്ധർക്കും നന്മകൾക്കും മാത്രമായിരിക്കും എന്നൊക്കെയുള്ള പാഠങ്ങൾ ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും വിരോധിച്ച മഹാതിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഈ വിശ്വാസപരമായ കരുത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദിലെ 82-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ലൂത്ത് നബി അലഹിസ്ലാമയുടെ ജനത കീഴ്മേൽ മറിക്കപ്പെട്ട സംഭവം വിശദീകരിക്കുന്ന ഈ ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാർ അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യസുന്ദരമായ പാരായണത്തിനു വേണ്ടി മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തുന്നിസാ 66 മുതൽ 79 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് റായദ് അൽ ഖുർദി.
2: أعوذ بالله من الشيطان الرجيم.

0: السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പലപ്പോഴും പല ഖുർആൻ ടെലിഗസിലും ഓർമ്മപ്പെടുത്തുന്നതാണ് ഖുർആൻ പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച്. അതിന് നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് ഇത് കേൾക്കുന്ന ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ മക്കൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് പീസ് റേഡിയോ. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ അവസരമുണ്ട്. ഇതിലേക്ക് വിളിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. ഏതായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ കോളിലേക്ക് നമ്മൾ പോവുകയാണ്. ആരാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ ഖുർആൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഇബ്രാഹിം. ഇബ്രാഹിം എവിടുന്നാ വിളിക്കുന്നേ?
1: കാസർഗോഡ് ജില്ലയിലെ അരിക്കാടി.
0: ആരിക്കാടി നിന്നാണ് അല്ലേ? ഓക്കെ. എത്ര ക്ലാസ്സിലാ ഇബ്രാഹിം പഠിക്കണേ?
1: 9ാം ക്ലാസ്സിൽ.
0: 9ാം ക്ലാസ്സിൽ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഹാഫിളാണോ? മാഷാല്ലാ ബറകല്ലാ ഫീക്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിന്റെ മുന്നേ പീസ് റേഡിയോ ഖുർആൻ ടെലിഗസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഓക്കെ. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇൻഷാല്ലാ. 1ാമത്തെ ക്വസ്റ്റ്യൻ.
2: أعوذ بالله من الشيطان الرجيم.

0: الأسير، عتل بعد ذلك ذنيب، أن كان ذا مال وبنين.
1: ما شاء الله بارك الله فيك. ഉഷാറായിട്ടുണ്ട്. ഒന്നാമത്തെ ഉത്തരം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു. അൽഹംദുലില്ലാ. ഏതായാലും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാലേ. എന്താ കാസർഗോഡത്തെ അവസ്ഥ? മഴയൊക്കെ ഉണ്ടോ? നല്ല മഴ ഉണ്ടോ?
0: നല്ല മഴയുണ്ട്. നാളെ ലീവാണ്.
1: നാളെ ലീവാണല്ലേ. മാഷാല്ലാ. ഏതായാലും കനത്ത മഴയാണ്. അപ്പൊ പ്രാർത്ഥനകളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം. അള്ളാഹുമ്മ സയീബൻ നാഫിയാ എന്നൊക്കെ പ്രാർത്ഥന ചൊല്ല. ഓക്കെ, ഇൻഷാല്ലാ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. أعوذ بالله من الشيطان الرجيم. أم عندهم الغيب فهم يكتبون؟
0: أعوذ بالله من الشيطان الرجيم. أم عندهم الغيب فهم يكتبون؟

0: بالنعمة وهو بخير.
1: بالنعمة،
0: لولا أن تداركه بنعمة
1: بين الله،
0: ربي
1: نعمة
0: نعمة بالآراء وهو مكنون.
1: من ربه لنبذ بالعراء وهو
0: لنبذ بالآراء وهو مكنون
1: مذموم.
0: مذموم قد
1: اوكي، ما شاء الله. وشاريت ما شاء الله. خير، അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം പറഞ്ഞു. മാഷാല്ലാ, ഓത്തൊക്കെ ഭയങ്കര ആസ്വാദകരമായ ഓത്താണ്. എന്നാലും നല്ലൊരു കാര്യങ്ങളെ കിറാത്ത് എന്ത് ചെയ്യണം, ക്യാച്ച് ചെയ്യണം. ഹാഫിദ് ആയതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് മാത്രം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. أعوذ بالله من الشيطان الرجيم وما هو بقول شاعر قليلا ما تؤمنون.
0: أعوذ بالله من الشيطان الرجيم وما هو بقول شاعر قليلا ما تؤمنون
1: അല്ല,
0: ولا
1: അതിൻ്റെ ഇത് വമാ ഹുവ ബിഖൗലി
0: شاعر
1: ആ
0: قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل.
1: ما شاء الله وشارايتند ما شاء الله. അപ്പോൾ ഇബ്രാഹിം ഇന്ന് വിന്നറായി മാറി. അൽഹംദുലില്ലാഹ്
0: അൽഹംദുലില്ലാഹ്
1: അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇനിയും വിളിക്കണം,
0: ഇൻഷാല്ലാ
1: കൂട്ടുകാരോടൊക്കെ വിളിക്കാൻ പറയണം. ഓക്കെ,
0: ഇൻഷാല്ലാ.
1: പി സി റേഡിയോൻ്റെ നമ്പറൊക്കെ കയ്യിലുണ്ടല്ലോ, നമ്പർ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അവരോട് പി സി റേഡിയോക്ക് ഇന്ന സമയത്താണ് ടെലിഗേസ് ഉണ്ടാവുക, ഖുറാൻ ടെലിഗേസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ പറയാം.
0: ഇൻഷാല്ലാ.
1: അവർ പങ്കെടുത്ത് മത്സരിച്ച് അവരൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയാൽ അതിൻ്റെ പ്രതിഫലം ആർക്ക് കിട്ടുകയാണ്? ഇബ്രാഹിമിന് കിട്ടുകയാണ്. ഏതായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്, ജാദക്കല്ലാ ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ബാറക്കല്ലാ ഫീ, ബാറക്കല്ലാ ഫീ. വളരെ ഉഷാറായിട്ടാണ് ഇബ്രാഹിം ഇവിടെ മത്സരിച്ചത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ മക്കൾക്കൊരു പ്രചോദനമാക്കി മാറ്റണം എന്നറിയിക്കുകയാണ്. ഏതായാലും ഇൻഷാ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മറിയം.
1: മറിയം എവിടുന്നാ വിളിക്കുന്നേ?
2: കാസർഗോഡ്.
1: കാസർഗോട്ടിൽ എവിടെ?
2: കുമ്പള.
1: കുമ്പളയിൽ നിന്നാ വിളിക്കുന്നത് അല്ലേ? കുമ്പളയിൽ എവിടെ?
2: ആരിക്കാട്.
1: ആരിക്കാട്. ഓക്കെ ഓക്കെ, മാഷാല്ലാ. ഖൈർ, ഹാഫിദത്താണോ?
2: അല്ല.
1: പഠിക്കുന്നുണ്ടോ? ഇൻഷാല്ലാ കംപ്ലീറ്റ് ആക്കണം, കംപ്ലീറ്റ് ആക്കണം. ഏതായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡിയാണോ? ഇതിൻ്റെ മുന്നേ വിളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വിളിച്ചിട്ടുണ്ട്. ഓക്കെ. أعوذ بالله من الشيطان الرجيم وجعلنا سراجا وهاجا

0: മാഷാ അല്ലാ, ബാരക് അല്ലാ ഫീക്. ഉഷാറായിട്ടുണ്ട്. എങ്ങനെ അവിടെ, മഴയൊക്കെ ഉണ്ടോ? മഴ നല്ല മഴ, നല്ല മഴയാണ്. ഓക്കെ, ഏതായാലും പ്രാർത്ഥിക്ക. ഓക്കെ, ഏതായാലും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ. റെഡി ആണോ?
1: റെഡി.
0: أعوذ بالله من الشيطان الرجيم. فعال لما يريد.
1: هل أتاك حديث الجنود
0: في دعونا
1: وفرعون ذي
0: وان الله
1: الأوتاد
0: وان الله فرعون
1: فرعون وثمود بل الذين كفروا يكذبون
0: الذين كفروا.
1: في تكذيب.
0: ايوه ما شاء الله خير. രണ്ടാമത്തിന് ഉത്തരം പറഞ്ഞു. സംശയം വരുന്നുണ്ടല്ലേ, അതൊന്നുകൂടി ക്ലിയർ ആക്കണം കേട്ടോ. ഇൻഷാല്ലാ, ഇനി നമുക്ക് വിന്നർ ആവാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. റെഡി ആണോ?
1: റെഡി.
0: ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم. فما له من قوة ولا ناصر.

0: رميدة.
1: ما شاء الله، بارك الله فيك،
0: الحمد لله.
1: زادك الله علمك، ما شاء الله، الحمد لله. خير، ഒരുപാട് സന്തോഷമുണ്ട് വിളിച്ചതിൽ. ഇനിയും വിളിക്കണം
0: ഇൻഷാല്ലാ.
1: ഇൻഷാല്ലാ. ഏതായാലും ബാറക്കല്ലാ ഫീക്, സാദക്കല്ലാ ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും
1: മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. എല്ലാവരും ഉഷാറായിട്ടാണ് നമ്മുടെ ഓരോ ഖുർആൻ ടെലിഗസിലും മത്സരിക്കുന്നത്. ഏതായാലും ഇൻഷാ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: وعليكم السلام ورحمة الله وبركاته.
1: പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
0: ഇസ്മായിൽ മുഹമ്മദ് റഫീഖ്.
1: ഇസ്മായിൽ മുഹമ്മദ് തൗഫീഖ്.
0: റഫീഖ്.
1: റഫീഖ്, ഓക്കെ. എവിടുന്ന വിളിക്കുന്നേ?
0: കാസർഗോഡ്.
1: കാസർഗോഡ്. എവിടെ?
0: കുമ്പള.
1: കുമ്പളയിൽ. എവിടെ? ആലിക്കാടി. ഓക്കെ, മാഷാല്ലാ ബാറക്കല്ലാ ഫീക്ക്, ഉഷാറാണ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ?
0: രണ്ട്.
1: രണ്ടില്. ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, എന്നാ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാലേ. ഇൻഷാല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ര.
0: إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر.
1: ما شاء الله بارك الله فيك، ശരിയായിട്ടുണ്ട്. ഓക്കേ, എന്നാൽ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി ആണോ?
0: റെഡി ഇൻഷാല്ലാ.
1: ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم. ولا يحض على طعام المسكين.
0: فويل للمصلين الذين هم
1: الذين
0: عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون.
1: ما شاء الله بارك الله فيك.
0: الحمد لله.
1: ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സയസ്ലാ നാറൻ ദാത ലഹബ്.
0: وامرأته حمالة الحطب في جيدها حبل من مسد.
1: ما شاء الله بارك الله فيك. അപ്പോൾ ഇന്നത്തെ വിന്നർ ആയി മാറി. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇനിയും വിളിക്കണം, ഇനിയും വിളിക്കണം.
0: ആ,
1: കൂട്ടുകാരോട് എല്ലാവരും എല്ലാവരോടും സന്തോഷം അറിയിക്കണം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, വളരെ ഉഷാറായിട്ടാണ് ഇസ്മായിൽ ഇവിടെ മത്സരിച്ചത്, നമ്മോട് സംസാരിച്ചത്. ഏതായാലും കുട്ടികളൊക്കെ ഒന്നിനൊന്ന് മെച്ചാണ് എല്ലാവരും. ഇനിയും നമ്മുടെ മക്കളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും സാദക്കല്ലാഹു ഇൽമക്കും. ഈ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. ഖുർആൻ ടെലിക്യൂസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. അവതരണം അബ്ദുഷുക്കൂർ അൻസാരി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم.

നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസിർ അൽ ഖത്തമി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിഷ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: തഹ്സിൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകാറുണ്ട്. സൂറത്തുൽ ഹശറിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് ഇന്ന് അത്തഹസീൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ സൂറത്തുൽ ഹശ്റിലെ 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
2: ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم
1: കാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ഭാഗമാണ് മഖ്റജ്.
2: ലാ യുഖാതിലൂനകും, യുഖാതിലൂനകും അല്ല, ലാ യുഖാതിലൂനകും ജമീഅ.
1: സാക്കിന മീമിന് ശേഷം ജീം ഇസ്ഹാർ.
2: ലാ യുഖാതിലൂനകും ജമീഅ. ജമീഅൻ ഇല്ല, ജമീഅൻ
1: തൻവീന് ശേഷം ഹംസ. വെളിവാക്കി ഉച്ചരിക്കണം തൻവീനിനെ. ഓതിപ്പോകുന്ന സമയത്ത് ജമീഅന്നില്ല, ജമീഅനില്ല ഇങ്ങനെയൊന്നും ഓതരുത്.
2: ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഫീ ഖുറ, ഇല്ല ഫീ ഖുറ.
1: വഖഫ് ചെയ്യുമ്പോൾ ഖുറ എന്ന് പറഞ്ഞു നിർത്താം. എന്നാൽ കൂട്ടി ഓതുമ്പോൾ
2: ഖുറം മുഹസ്സന,
1: ഇങ്ങനെ. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ തൻവീന് ശേഷം മീമു വന്നാൽ ഇത് ഗംബിഗുന്ന, അവിടെ മണിക്കണം.
2: ഖുറം മുഹസ്സന,
1: തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
2: ഇല്ല ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ. മുഹസ്സന, മുഹ
1: ഹ തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം സ്വാദ്.
2: മുഹസ്സന,
1: മുഹസ്സന അല്ല, മുഹസ്സന എന്നുമല്ല, മുഹസ്സ.
2: മുഹസ്സനതിൻ, മുഹസ്സനതിൻ ഔ,
1: തൻവീന് ശേഷം ഹംസ. ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം, ഇസ്ഹാർ ചെയ്യണം.
2: മുഹസ്സനതിൻ ഔ, ഔ മിൻവ, ഔ മിൻവ.
1: നൂൻ സാക്കിനേക്ക് ശേഷം വ വന്നാൽ ഇത് ഗംബിഗുന്ന.
2: ഔ മിൻവറാഇ,
1: ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വറായി ഇവിടെ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ് എന്ന് നമ്മൾ പഠിച്ചു. നിർബന്ധമായിട്ടും 4-5 ഹർക്കത്തിൻ്റെ ഖദ്ൽ അവിടെ നീട്ടണം. പിന്നെയോ
2: ജുദുർ എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. ജുദുർ,
1: ജീമിന് ദൊമ്മ്, ദാലിന് ദൊമ്മ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. റായിന് കിസ്റാണ്, നിർത്തുമ്പോൾ ജുദുർ. സുക്കൂൻ റായിന് നൽകിക്കൊണ്ട് ജുദുർ. തീരെ അറിയാത്ത ആളുകൾ മനസ്സിലാക്കുക, ജുദുർ എന്നൊന്നും പറയരുത്, ജുദുർ, ജുദുർ. അപ്പോൾ
2: ഇല്ല ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ,
1: ഇങ്ങനെ ഓതുക.
2: ബഅസുഹും ബൈനഹും ഷദീദ്.
1: ബഅസുഹും, ബഅസുഹും, ബഅസുഹും അല്ല, ബഅസുഹും ബൈനഹും എന്ന് ഓതരുത്.
2: ബഅസുഹും, ബഅസുഹും,
1: ബഅസുഹും ബൈനഹും. സാക്കിനായ മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി, അവ്യക്തമാക്കി അവിടെ മണിക്കണം.
2: ബഅസുഹും ബൈനഹും,
1: ബഅസുഹും ബൈനഹും, ബൈനഹും ഷദീദ്, ഷദീദ്. വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം. അവിടെ നിർത്തുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം, ഷദീദ്.
2: തഹ്സബുഹും, തഹ്സബുഹും,
1: തഹ്സബുഹും അല്ല, ഹ സുക്കൂനാണ്. ഹന് ഹന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്.
2: തഹ്സബുഹും, തഹ്സബുഹും ജമീഅ, ജമീഅ.
1: വഖഫ് ചെയ്യുമ്പോൾ തഹ്സബുഹും ജമീഅ. രണ്ട് ഹർക്കത്തിൻ്റെ ഖദ്ൽ നീട്ടി നിർത്താം. കൂട്ടി ഓതുകയാണ് നല്ലത്.
2: ജമീഅ, തഹ്സബുഹും ജമീഅ, വഖുലൂബുഹും.
1: കൂട്ടിയോതുമ്പോൾ തെൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. ذلك بأنهم ذلك ذلك لا ذلك ذلك بأنهم نون مشدد غن بأنهم قوم قوم لا قاف قوم لا قوم لا تنوين ശേഷം ലാം വന്നാൽ ഇദ്ഗാം ബില ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. قوم لا قوم لا يعقلون لا يعقلون يعقلون الا يعقلون ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് ചെറുനാക്കിന്റെ ആ ഭാഗവുമാണ് മഖ്റജ്. ഖൗമ ല യഅഖിലൂൻ. ഇനി അടുത്ത ആയത്ത്, പതിനഞ്ചാമത്തെ ആയത്ത്. കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം. കമസലി അല്ല കമസലി, ഫാ ഉച്ചാരണം പഠിക്കുക. കമസലി, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. കമസലി, കമസലി അല്ല കമസലിൽ ലദീന, അല്ലദീന അല്ലസീന അല്ല അല്ലദീന. മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം അല്ല മിൻ ഖ. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും അതിൻ്റെ കൂടെ വന്നതിനാൽ സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കുക. മിൻ ഖബ്ലിഹിം, ഖബ് ഖബ് ബഇന ഖൽഖല ചെയ്യണം. മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം ഖരീബ, മിൻ ഖബ്ലിഹിം ഖരീബ. ദാഖു വബാല അംരിഹിം, സാഖു അല്ല ദാഖു വബാല അംരിഹിം. അംരിഹിം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്, അമ്ർ. അതുപോലെ വമ്രഅതു, ഇവിടെയൊക്കെ അധികം ആളുകളും മീമിന് പകരം ബ ആണ് ഉച്ചരിക്കുക. അംരിഹിം അംരിഹിം അല്ല വമ്രഅതുഹു, വമ്രഅതുഹു അല്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അതുപോലെ ലിക്കുല്ലിംരിയും ഒക്കെ, അവിടെയൊക്കെ സാക്കിന മീമിനെ ബ ആക്കിയിട്ട് മാറ്റും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ പറയേണ്ടത് ذاقوا وبال امرهم ولهم امرهم ولهم عذاب اليم ولهم عذاب ولهم مذاب لا ولهم عذاب عذاب ولهم عذاب عذاب ان لا عذاب ذالنده ഉച്ചാരണം ശ്രദ്ധിക്കുക. عذاب اليم عذاب اليم نليم الا نون الا ഹംസയാണ്. عذابุ اليم. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം ഇൻഷാല്ലാ. ഒന്നുകൂടെ ഈ ഭാഗം ശ്രദ്ധിക്കുക. لا يقاتلونكم جميعا الا في قرى محصنة او من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم. سورة الحشر لا 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ. ഇന്ന് ശ്രോതാക്കൾ കേട്ടത് സൂറത്തുൽ ഹശ്റിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദു ഷുക്കൂർ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ്

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്ക് അല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്ക് അല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗത്തിലേക്കെത്തു എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത് നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ, അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തെളിഞ്ഞ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും, എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര. മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ നാം ശ്രവിച്ചത് സൂറത്തുൽ മുൽക്ക്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ജമാൽ അൽ സൈലി.
1: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു ഫതഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്ത് ഫത്തഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേർന്നത്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് ഹൂദ് 71 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
4: വചനം 71. അംറഅതുഹു, അദ്ദേഹത്തിന്റെ സ്ത്രീ അഥവാ ഭാര്യ, ഖായിമത്തുൻ, നിൽക്കുന്നവളായിരുന്നു. ഫദഹികത്, അപ്പോൾ അവൾ ചിരിച്ചു. ഫബശ്ശർനാഹ, അപ്പോൾ അവൾക്ക് നാം സന്തോഷമറിയിച്ചു. ബിഇസ്ഹാഖ, ഇസ്ഹാഖിനെ പറ്റി. വമിം വറാഇ, പിന്നാലെ. ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെ. യാക്കൂബ്, യാക്കൂബിനെയും.

0: അദ്ദേഹത്തിന്റെ സ്ത്രീ അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചിരിച്ചു. അപ്പോൾ നാം, അഥവാ അള്ളാഹു, ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിന്റെ പിന്നാലെ യഅ്ഖൂബിനെയും കുറിച്ച് അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു.
1: ഭർത്താവിനും അതിഥികൾക്കും ഭക്ഷണം തയ്യാറാക്കി കൊടുത്തുകൊണ്ട് വീട്ടുകാരി അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഭാര്യ സാറ റളിയല്ലാഹു അൻഹ അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കുവാനും വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുവാനും വേണ്ടിയായിരിക്കും അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സഹോദര പുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജനത മുഴുവനും താഴെ കാണാവുന്നതുപോലെ പ്രകൃതി വിരുദ്ധമായ നീചവൃത്തിയിലും തോന്നിയവാസങ്ങളിലും അതിരുകവിഞ്ഞിരിക്കുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം അവരെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതാനും ആ ജനതയെ നശിപ്പിക്കുന്ന വിവരം അറിഞ്ഞതായ സന്തോഷം കൊണ്ടോ അതിഥികൾ ആരാണെന്നറിഞ്ഞതിലുള്ള മനസ്സമാധാനം കൊണ്ടോ സാറ ചിരിച്ചു. അള്ളാഹു ആലം. ഈ അവസരത്തിൽ മലക്കുകൾ തങ്ങളുടെ വരവിന്റെ മറ്റേ ഉദ്ദേശ്യം അറിയിച്ചു. അവർക്കൊരു പുത്രൻ ഉണ്ടാവാൻ പോകുന്നുവെന്നും പിന്നീട് ആ പുത്രൻ വഴി ഒരു പൗത്രനും ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയായിരുന്നു അത്. പുത്രൻ ഇസ്ഹാഖ് അലൈഹിസ്സലാമയും പൗത്രൻ യാക്കൂബ് അലൈഹിസ്സലാമയും തന്നെ. സന്തോഷവാർത്ത അറിയിച്ചത് മലക്കുകൾ മുഖേനയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ബഷർന നാം സന്തോഷവാർത്ത അറിയിച്ചു എന്ന് പറഞ്ഞത്. ഇതുവരെയും മക്കൾ ജനിച്ചിട്ടില്ലാത്ത താനും തന്റെ ഭർത്താവും വലിയ വൃദ്ധന്മാരായിരിക്കുന്ന അവസരത്തിലുള്ള ഈ വാർത്ത അവരെ അത്ഭുതപ്പെടുത്തി.
2: വചനം 72. കാലത്ത്, അവൾ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടമേ, അലിദു, ഞാൻ പ്രസവിക്കുകയോ, വഅന, ഞാനായിരിക്കെ, അജൂസുൻ, ഒരു കിഴവി, വഹാദ, ഇത്, ബഅലീ, എന്റെ ഭർത്താവ് ശൈഖ, വൃദ്ധനായിക്കൊണ്ട്, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലഷൈഉൻ, ഒരു കാര്യം തന്നെ, അജീബ്, അത്ഭുതകരമായ.

0: അവൾ പറഞ്ഞു, കഷ്ടം അഥവാ ആശ്ചര്യം തന്നെ. ഞാൻ ഒരു കിഴവിയായിരിക്കെ ഞാൻ പ്രസവിക്കുകയോ? ഇതാ എന്റെ ഭർത്താവ് ഒരു വൃദ്ധനുമായിരിക്കെ. നിശ്ചയമായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ.
1: വചനം 73. ഖാലു, അവർ പറഞ്ഞു, അതഅജബീന, നീ അത്ഭുതപ്പെടുന്നുവോ, മിൻ അംരില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെപ്പറ്റി, റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം, വബറകാത്തുഹു, അവൻ്റെ അനുഗ്രഹങ്ങളും, അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ, ഇന്നഹു, നിശ്ചയമായും അവൻ, ഹമീദുൻ, സ്തുത്യർഹനാണ്, മജീദുൻ, മഹത്തമേറിയവനാണ്.

0: അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയെപ്പറ്റി നീ അത്ഭുതപ്പെടുന്നുവോ? അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹങ്ങളും നിങ്ങളിലുണ്ടാവട്ടെ. വീട്ടുകാരെ, നിശ്ചയമായും അവൻ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു.
1: യാ വൈലത്ത എന്ന വാക്കിനർത്ഥം കഷ്ടമേ, നാശമേ എന്നൊക്കെയാണെങ്കിലും സന്തോഷ സൂചകമായ ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ അത്ഭുതം തന്നെ എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാറുള്ളൂ. സ്ത്രീകളുടെ സംസാരത്തിലാണ് ഈ പ്രയോഗം അധികം കാണപ്പെടാറുള്ളതും. സൂറത്ത് ദാരിയാത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉറക്കെ ഒരു ശബ്ദത്തോടുകൂടി മുന്നോട്ട് വന്ന് മുഖത്തടിച്ചുകൊണ്ട്, ഞാൻ വന്ധ്യയായ ഒരു കിഴവി എന്ന് പറഞ്ഞു. ദാരിയാത്തി 29. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് 100 സാറയ്ക്ക് 90 വയസ്സായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം.
2: വചനം 74. ഫലമ്മാ ദഹബ, എന്നിട്ട് പോയപ്പോൾ, അൻ ഇബ്രാഹീമ, ഇബ്രാഹീമിനെ വിട്ട്, അർറൗഉ പരിഭ്രമം, വജാഅത്തുഹു അദ്ദേഹത്തിന് വരികയും, അൽബുഷ്റ സന്തോഷവാർത്ത, യുജാദിലുനാ നമ്മോട് അദ്ദേഹം തർക്കിക്കുന്നു, ഫീ കൗമി ജനങ്ങളുടെ കാര്യത്തിൽ, ലൂത്തിൻ ലൂത്തിൻ്റെ.

0: പോകുകയും അദ്ദേഹത്തിന് സന്തോഷവാർത്ത വരികയും ചെയ്തപ്പോൾ അദ്ദേഹം അതാ ലൂത്തിന്റെ ജനങ്ങളുടെ കാര്യത്തിൽ നമ്മോട് തർക്കിക്കുന്നു.
1: വചനം 75. ഇന്ന ഇബ്രാഹീമ, നിശ്ചയമായും ഇബ്രാഹീം ലഹലീമുൻ, സഹനശീലൻ തന്നെ. അവ്വാഹുൻ, വളരെ മടക്കമുള്ളവനാണ്. മുനീബുൻ, വിനയം കാണിക്കുന്നവനുമാണ്.
2: ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്.
0: നിശ്ചയമായും ഇബ്രാഹീം സഹനശീലനും വളരെ മനസ്സ് മടക്കമുള്ളവനും വിനയമനസ്കനും തന്നെയാകുന്നു.
1: വചനം 76. യാ ഇബ്രാഹീമു, ഇബ്രാഹീമേ, അഅരിദ്, നീ തിരിഞ്ഞുകളയുക. അൻ ഹാദാ, ഇതിൽ നിന്ന്. ഇന്നഹു, നിശ്ചയമായും കാര്യം. ഖദ് ജാഅ, വന്നു കടിഞ്ഞു. അമ്രു റബ്ബിക്, നിന്റെ റബ്ബിന്റെ കൽപ്പന. വ ഇന്നഹും, നിശ്ചയമായും അവർ. ആതീഹിം, അവർക്ക് വരുന്നതാകുന്നു. അദാബുൻ, ശിക്ഷ. ഗൈറു മർദൂദ്, തടുക്കാവതല്ലാത്ത.
2: യാ ഇബ്രാഹിം.

ഇബ്രാഹീമേ, ഇതിൽ അഥവാ ഈ തർക്കത്തിൽ നിന്ന് തിരിഞ്ഞുകളയുക. നിശ്ചയമായും കാര്യം തന്റെ റബ്ബിന്റെ കൽപ്പന ഇതാ വന്നു കഴിഞ്ഞു. നിശ്ചയമായും അവർ അഥവാ ആ ജനങ്ങൾ അപ്രതിരോധ്യമായ ഒരു വമ്പിച്ച ശിക്ഷ അവർക്ക് വരുന്നതുമാകുന്നു.

0: ശിക്ഷിക്കുന്ന കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞതാണ്. അവരതിന് അർഹരുമാണ്. ആ ശിക്ഷ ഒരിക്കലും ഒഴിവാക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് അവരെപ്പറ്റിയുള്ള വാഗ്വാദമങ്ങ് വിട്ടേക്കുക. മലക്കുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരും അവന്റെ കൽപ്പന നടപ്പിലാക്കുവാൻ വന്നവരുമായ സ്ഥിതിക്ക് അവരോട് നടത്തുന്ന വിവാദം അള്ളാഹുവിനോട് നടത്തുന്നതിന് തുല്യമായതുകൊണ്ടാണ് നമ്മോട് തർക്കിക്കുന്നു, യുജാദിലുന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വിവാദത്തെപ്പറ്റി തർക്കമെന്ന് പറഞ്ഞുവെങ്കിലും അത് സാധാരണഗതിയിലുള്ള ഒരു തർക്കമായിരുന്നില്ല. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുന്ന ശിക്ഷയെപ്പറ്റി കേട്ടപ്പോൾ അദ്ദേഹം മൗനം അവലംബിക്കുകയുണ്ടായില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിയെയും ആ ജനതയിലുണ്ടാകുന്ന സത്യവിശ്വാസികളെയും സംബന്ധിച്ച് അദ്ദേഹത്തിന് മനസ്സിൽ അലിവ് തോന്നി. അന്വേഷണാർത്ഥം അദ്ദേഹം അവരോട് ചില ചോദ്യങ്ങൾ നടത്തി. ഇതിനെപ്പറ്റിയാണ് തർക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂറത്ത് അൻകബൂത്തിൽ പറയുന്നു, വലമ്മാ ജാഅത് റുസുലുന ഇബ്രാഹിം, സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിന്റെ അടുക്കൽ നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ രാജ്യക്കാരെ അഥവാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുവാൻ പോകുന്നവരാണ്, കാരണം അവർ അക്രമികളായിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, അതിൽ ലൂത്ത് ഉണ്ടല്ലോ. അവർ പറഞ്ഞു, അവിടെ ഉള്ളവരെപ്പറ്റി ഞങ്ങൾ നല്ലവണ്ണം അറിയുന്നതാണ്. അദ്ദേഹത്തെ അഥവാ ലൂത്ത് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ആ സ്ത്രീ ശിക്ഷയിൽ അകപ്പെടുന്നവളാണ്. അങ്കബോത്ത് 31-32. ഈ തർക്കത്തിന്റെ വിശദീകരണമെന്നോണം വന്നിട്ടുള്ള ഒന്നിലധികം റിവായത്തുകൾ കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ആകെ സാരം ഇതാണ്. ആ രാജ്യം നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് അതിൽ നൂറുകണക്കിന് സത്യവിശ്വാസികൾ ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചു. എന്നാൽ അവരെ നശിപ്പിക്കുകയില്ലെന്ന് അവർ മറുപടി പറഞ്ഞു. പത്തുകണക്കിലോ എന്നും ചോദിച്ചു. അപ്പോഴും ഇല്ലെന്ന് പറഞ്ഞു. അവസാനം ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, എന്നാൽ അതിൽ ലൂത്ത് ഉണ്ടല്ലോ. അപ്പോഴാണ് മലക്കുകൾ പറഞ്ഞത്, അവിടെ ഉള്ളവരെപ്പറ്റി ഞങ്ങൾക്കറിയാം, ലൂത്തിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ഈ സംഭവത്തെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ മലക്കുകൾ ചെന്നതിനെയും മറ്റും സംബന്ധിച്ച് ബൈബിളിൽ ഉൽപ്പത്തി 18 ഒരു നീണ്ട വിവരണം കാണാം. അതിൽ പറഞ്ഞത് ചിലതൊക്കെ സ്വീകാര്യമാണെങ്കിലും മലക്കുകൾ ഭക്ഷണം കഴിച്ചുവെന്ന് പറഞ്ഞത് സ്വീകരിക്കുവാൻ സാധ്യമല്ല. ചിലത് രണ്ടും തീർത്തും പറയുവാനും നിവൃത്തിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വദേശമായ ഇറാഖിൽ നിന്ന് ഹിജ്റ പോരുമ്പോൾ സഹോദരപുത്രനായ ലൂത്ത് അലൈഹിസ്സലാമും ഒന്നിച്ചുണ്ടായിരുന്നു. നേരത്തെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം. അവർ ഫലസ്തീനിൽ വന്ന ശേഷം ലൂത്ത് അലൈഹിസ്സലാം സദൂം ഗമുരിയ പ്രദേശങ്ങളിൽ താമസമുറപ്പിച്ചു. അവിടെയുള്ളവരിൽ അദ്ദേഹം റസൂലായി നിയോഗിക്കപ്പെടുകയും ചെയ്തു.
1: വചനം 77. വലമ്മാ ജാഅത്ത്, വന്നപ്പോൾ, റസൂലുന, നമ്മുടെ ദൂതന്മാർ, ലൂത്തൻ, ലൂത്തിൻ്റെ അടുക്കൽ, സീഅ, അദ്ദേഹത്തിന് അനിഷ്ടമായി, ബിഹിം, അവർ മൂലം, വദാഖ ബിഹിം, അവരെക്കൊണ്ട് ഇടുങ്ങുകയും ചെയ്തു, ദർആ, മുഴങ്കൈ അഥവാ മനസ്സ്, വഖാല, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ, ഇത്, യൗമുൻ, ഒരു ദിവസമാണ്, അസീബ്, കഠിനമായ.

0: നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവർ മൂലം അദ്ദേഹത്തിന് വ്യസനം അഥവാ അനിഷ്ടം പിടിപെടുകയും അവർ മൂലം മനസ്സിടുങ്ങുകയും ചെയ്തു. ഇതൊരു കഠിനമായ ദിവസമാണ് എന്നദ്ദേഹം പറയുകയും ചെയ്തു.
1: ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ നിന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്നു. സുന്ദരന്മാരായ യുവാക്കളുടെ വേഷത്തിലായിരുന്നു അവർ ചെന്നത്. ആ നാട്ടുകാരാകട്ടെ കാമവികാരങ്ങളടക്കുവാൻ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തുക മുതലായ നീചകൃത്യങ്ങളിൽ അതിരുകവിഞ്ഞവരായിരുന്നു. അവരെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ലൂത്ത് അലൈഹിസ്സലാം. ഈ സന്ദർഭത്തിൽ തൻ്റെ വീട്ടിൽ ആ യുവാക്കളുടെ സാന്നിധ്യം പല അനർത്ഥങ്ങൾക്കും കാരണമായേക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതാണ് അവർ മൂലം അദ്ദേഹത്തിന് വ്യസനവും മനഃപ്രയാസവും ഉണ്ടാകുവാൻ കാരണം. തങ്ങൾ മലക്കുകളാണെന്ന വസ്തുത വെളിപ്പെടുത്തുന്നതുവരേക്കും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ തന്നെ അവർ കേവലം മനുഷ്യാതിഥികളായി മാത്രമേ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുള്ളൂ. മറഞ്ഞ കാര്യം അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ലല്ലോ. ലാക സറഅൻ എന്ന വാക്കിൻ്റെ സാക്ഷാലർത്ഥം അദ്ദേഹം മുഴങ്കൈ ഇടുങ്ങി എന്നാകുന്നു. മനസ്സുമുട്ടി, പ്രയാസം തോന്നി, മനസ്സ് ഇടുങ്ങി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലാണ് അതിൻ്റെ പ്രയോഗം. നേരെ മറിച്ച് മനസ്സിന് വിശാലതയും വികാസവും തോന്നി എന്ന അർത്ഥത്തിൽ ത്വാല സറഅൻ, വസിഅ സറഅൻ, മുഴങ്കൈ നീണ്ടു, വിശാലമായി എന്നിങ്ങനെയും പറയപ്പെടാറുണ്ട്.
2: നമ്മൾ കേട്ടത് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി.

0: മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരത്തിൽ സൂറത്തു ഹൂദ് 71 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കാതോർത്തത്.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് സ്വാഗതം പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 32-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ان اتقيتن فلا تخضعن

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

تجري من تحتها الأنهار جنات تجري من تحتها الأنهار ويجعل لك

لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ സൂറ ഹഷർ 12-13 വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം സാധാരണ ഓതി പോകുമ്പോൾ കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
4: ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിനു ലാ യൻസുറൂനഹും وَلَئِن قُوتِلُوا لَا يَنصُرُونَهُمْ وَلَئِن نَّصَرُوهُمْ لَيُوَلُّنَّ الْأَدْبَارَ وَلَئِن نَّصَرُوهُمْ لَيُوَلُّنَّ الْأَدْبَارَ ثُمَّ لَا يُنصَرُونَ لَأَنْتُمْ أَشَدُّ رَهْبَةً فِي صُدُورِهِم مِّنَ اللَّهِ ذلك بأنهم قوم لا يفقهون لئن أخرجوا
3: لئن എന്ന പദത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ ലയിൻ ഉഖ്രിജു ഹംസ മാറിയ ആവരുത്, ലയിൻ അല്ല ലയിൻ ലയിൻ ലയിൻ ഉഖ്രിജു. അതുപോലെ തന്നെ ഇവിടെ ലഇൻ സാക്കിനായ നൂന് ശേഷം ഹംസ ഓതി പോകുന്ന സമയത്ത് ലഇൻ നുഖ്രിജു എന്ന് ആവരുത്, ലഇൻ ഉഖ്രിജു ഇദ്ഹാർ ചെയ്യണം, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും ലാ യഖ്റുജൂന മഅഹും മഅഹും ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. മഅഹും
4: ولئن قتلوا معهم و
3: ساكنا ميمിനു ശേഷം വ വന്നാൽ മീമിനെ പൂർണ്ണമാക്കണം, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
4: معهم ولئن معهم ولئن
3: ഇവിടെയും ولئن ولئن അല്ല ولئن ولئن
4: قتلوا
3: സുക്കൂനുള്ള നൂനിനു ശേഷം قاف اخفا بغن നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം.
4: വലഇൻ ഖൂതിലു വലഇൻ ഖൂതിലു
3: നൂനിനെ അല്പം കനപ്പിക്കണം, കാരണം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ
4: വലഇൻ ഖൂതിലു
3: എന്ന് പറയണം.
4: ലാ യൻസുറൂനഹും
3: ലാ യൻസുറൂനഹും അല്ല, നൂനിനെ മണിക്കണം. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എന്ന അക്ഷരമാണ്.
4: لا ينصرونهم لا ينصرونهم لا ينصرونهم ولا ان
3: ساكنه ميمിനു ശേഷം വ നേരത്തെ പറഞ്ഞതുപോലെ മീമിനെ പൂർണ്ണമാക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം.
4: ولا ان نصروهم
3: ولا ان الا ولا ان ساكنه നൂനിനു ശേഷം നൂൻ ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
4: ولا ان نصروهم وَلَئِن نَّصَرُوهُمْ لَيُوَلُّنَّ الْأَدْبَارَ لَيُوَلُّنَّ
3: نون مشدد غنه الأدبار أدبار لا أدبار إن لا أدبار دالنا قلقله ചെയ്യണം. ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ കനപ്പിച്ച് ഉച്ചരിക്കണം.

0: മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
6: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
5: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ, അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
7: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോൺ ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്ന് ഇരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിശ്രം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ. മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനെ ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ സൂറ അൽ അൻആം 31 മുതൽ ഔറാഫ് 84 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഊദ് അശ്ശുറൈം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. തൻസീലിൽ സൂറ അൻആം 31 മുതൽ സൂറ അഅ്റാഫ് 84 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അശ്ശുറൈം.
1: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു

0: മാക്കി സൂറത്ത് ഹൂദിലെ 78 മുതൽ 81 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 78. വജാഅഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത. യുഹ്റഊന, അവർ കുതിച്ചോടിക്കൊണ്ട്. ഇലൈഹി, അദ്ദേഹത്തിലേക്ക്. വമിൻ ഖബ്ലു, മുമ്പേ. കാനൂ, അവർ ആയിരുന്നു. യഅമലൂന, അവർ പ്രവർത്തിക്കും. അസ്സയ്യിആത്ത്, ദുഷ്പ്രവർത്തികൾ. ഖാല, അദ്ദേഹം പറഞ്ഞു. യാ ഖൗമി, എന്റെ ജനങ്ങളെ. ഹാഉലായി, ഇക്കൂട്ടർ. ഇദാ, ബനാത്തി, എന്റെ പുത്രിമാർ. ഹുന്ന, അവർ. അത്വഹറു, ഏറ്റവും ശുദ്ധമായവരാണ്. ലക്കും, നിങ്ങൾക്ക്. ഫത്തഖൂ, അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുവിൻ. അല്ലാഹ, അല്ലാഹുവിനെ. വലാ തുഖ്സൂനീ, എന്നെ നിങ്ങൾ അപമാനപ്പെടുത്തുകയും അരുത്. ഫീ ദൈഫി, എന്റെ അതിഥികളിൽ. അലൈസ, ഇല്ലയോ. മിങ്കും, നിങ്ങളിൽ. റജുലുൻ, ഒരു പുരുഷൻ. റഷീദ്, തൻ്റെ ഇടമുള്ള.

0: അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു ഓടിക്കൊണ്ടുവന്നു. മുമ്പേ അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഇതാ എന്റെ പെൺമക്കൾ, അവർ നിങ്ങൾക്ക് വളരെ ശുദ്ധമായുള്ളവരാണ്, അഥവാ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം. ആകയാൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. എന്റെ അതിഥികളുടെ വിഷയത്തിൽ എന്നെ നിങ്ങൾ അപമാനപ്പെടുത്താതെയുമിരിക്കുവിൻ. നിങ്ങളുടെ കൂട്ടത്തിൽ തന്റെ ഇടമുള്ള ഒരു പുരുഷനുമില്ലേ?
1: വചനം 79. കാലു, അവർ പറഞ്ഞു, ലഖദ് അലിംത, നീ അറിഞ്ഞിട്ടുണ്ട്, മാലന, ഞങ്ങൾക്കില്ല എന്ന്, ഫീ ബനാതിക, നിന്റെ പെൺമക്കളിൽ, മിൻ ഹഖിൻ, ഒരാവശ്യവും, വ ഇന്നക, നിശ്ചയമായും നീ, ലതഅലമു, നീ അറിയുക തന്നെ ചെയ്യും, മാനുരീദ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.

0: അവർ പറഞ്ഞു, നിന്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് ഒരു കാര്യവും അഥവാ ഒരാവശ്യവും ഇല്ലെന്ന് നിനക്കറിവുണ്ടല്ലോ. നിശ്ചയമായും നിനക്കറിയാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും.
1: വചനം 80. കാല, അദ്ദേഹം പറഞ്ഞു, ലൗ അന്നലി, എനിക്കുണ്ടായിരുന്നെങ്കിൽ, ബിക്കും, നിങ്ങളോട്, ഖുവ്വത്തൻ, വല ശക്തിയും, ഔ ആവി, അല്ലെങ്കിൽ ഞാൻ അഭയം പ്രാപിക്കാമായിരുന്നെങ്കിൽ, ഇലാ റുക്നിൻ, വല്ല ഘടകത്തിലേക്കും, ശദീദ്, ശക്തമായ.

0: അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് അഥവാ നിങ്ങളെ തടയുവാൻ വല്ല ശക്തിയും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശക്തിമത്തായ വല്ല ഘടകത്തിലേക്കും ചെന്ന് അഭയം പ്രാപിക്കാമായിരുന്നെങ്കിൽ, ഹാ, എത്ര നന്നായേനെ.
1: ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ചില യുവാക്കൾ എത്തിയ വിവരം ആ ദുഷ്ടജനങ്ങൾ അറിഞ്ഞു. അവർ ധൃതിയിൽ അവിടെ ഓടിയെത്തി. അദ്ദേഹം വളരെ ഉപദേശിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്തു നോക്കി. എന്റെ പെൺമക്കളിതാ ഇരിക്കുന്നു, അവർ വിവാഹിതരോ ദുർനടപ്പുകാരോ അല്ല. അവരെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുവാൻ തയ്യാറാണ്. അതാണല്ലോ ശുദ്ധിയും വെടുപ്പുമുള്ള കാര്യം. ഏതായാലും എന്റെ വീട്ടിൽ അതിഥികളായി വന്ന് ഇവരെ നിങ്ങൾ ഒഴിവാക്കണം. അവരോട് അപമര്യാദയായി പെരുമാറി എന്നെ അപമാനിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇതൊക്കെ അവൻ കാണുമല്ലോ. തൻ്റെ ഇടവും വിവേകവുമുള്ള ഒരാളും നിങ്ങളിൽ ഇല്ലേ? ഉണ്ടെങ്കിൽ ഇമ്മാതിരി ധിക്കാരബുദ്ധി നിങ്ങൾക്ക് തോന്നുമായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഫലമുണ്ടായില്ല. തൻ്റെ പെൺമക്കളെയല്ല ഞങ്ങൾക്ക് ആവശ്യമെന്നും ഈ യുവാക്കളെ വിട്ടുകിട്ടുകയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും തനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ വേദാന്തമൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട എന്നായിരുന്നു.

0: എന്നു ആ തെമ്മാടികളുടെ മറുപടി. ബനാത്തി എന്റെ പെൺമക്കൾ എന്ന് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ജനങ്ങളിലുള്ള പെൺമക്കളെ ഉദ്ദേശിച്ചാണെന്നും പ്രവാചകന്മാർ ജനങ്ങളുടെ പിതാവിന് തുല്യമായ ആളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണെന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് അങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടതായി പറയപ്പെടുന്നുമുണ്ട്. അള്ളാഹുവിനറിയാം. ഏതായാലും ആ തെമ്മാടികൾ തൻ്റെ വാക്കുകൾ അനുസരിക്കാത്തതിലും അവരെ തടയുവാൻ അദ്ദേഹത്തിന് കൽപ്പില്ലാത്തതിലും അദ്ദേഹം വമ്പിച്ച ധർമ്മസങ്കടത്തിലായി. നിങ്ങളെ നേരിടുവാനും നിങ്ങളെ തടയുവാനുമുള്ള ശക്തിയും സഹായവും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം സ്വയം വിലപിക്കുകയായി. ഈ ധിക്കാരം പ്രവർത്തിച്ച ആ തെമ്മാടികളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞതായി സൂറത്തുൽ ഖമറിൽ കാണാവുന്നതാണ്. അതിലെ വാചകം വലഖദ് റാവദൂഹു അൻ ലൈഫിഹി ഫതമസ്നാ അയ്നഹും, സാരം അവർ അദ്ദേഹത്തിൻ്റെ അതിഥികളെ കിട്ടുവാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അപ്പോൾ നാം അവരുടെ കണ്ണുകളെ തുടച്ചു നീക്കി. ഖമർ 37. ഇതെല്ലാം കഴിഞ്ഞ ശേഷം തങ്ങൾ ആരാണെന്നും തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നും അറിയിച്ചുകൊണ്ട് മലക്കുകൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു.
1: വചനം 81. ഖാലു, അവർ പറഞ്ഞു, യാ ലൂത്തു, ലൂത്തേ, ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ റുസുലു, ദൂതന്മാരാണ്, റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ, ലയ്യസിലു, അവർ ചേരുന്നതേയല്ല, ഇലൈക്ക, നിന്റെ അടുക്കലേക്ക്, ഫഅസ്രി, അതിനാൽ രാത്രിയിൽ നീ യാത്ര ചെയ്യുക, ബി അഹ്ലിക്ക, നിന്റെ സ്വന്തക്കാരെയും കൊണ്ട്, ബിഖിത്ഇൻ, ഒരംശത്തിൽ, മിനല്ലൈലി, രാത്രിയിൽ നിന്നുള്ള, വലാ യൽതഫി, തിരിഞ്ഞു നോക്കുകയും അരുത്, മിങ്കും, നിങ്ങളിൽ നിന്ന്, അഹദുൻ, ഒരാളും, ഇല്ലംറഅതക, നിന്റെ സ്ത്രീ ഒഴികെ, ഇന്നഹു, നിശ്ചയമായും അത് അഥവാ കാര്യം, മുസീബുഹ, അവൾക്ക് ബാധിക്കുന്നതാണ്, മാ അസ്വാബഹും, അവർക്ക് ബാധിക്കുന്നത്, ഇന്ന മൗഇദഹും, നിശ്ചയമായും അവരുടെ വാഗ്ദത്ത സമയം, അസ്സുബ്ഹു, പ്രഭാതമാണ് അഥവാ പുലർച്ചയാണ്, അലൈസ സുബ്ഹു, പ്രഭാതമല്ലയോ, ബിഖരീബ്, സമീപസ്ഥം.

0: موعدهم الصبح أليس الصبح بقريب.
1: അവർ അഥവാ ദൂതന്മാർ പറഞ്ഞു, ലൂത്തേ, ഞങ്ങൾ താങ്കളുടെ റബ്ബിന്റെ ദൂതന്മാരാണ്. അവർ അഥവാ ആ ജനങ്ങൾ താങ്കളുടെ അടുക്കലേക്ക് ഉപദ്രവാർത്ഥം വന്നു ചേരുകയില്ല തന്നെ. ഇനി താങ്കൾ താങ്കളുടെ ആൾക്കാരെ അഥവാ കുടുംബത്തെയും കൊണ്ട് രാത്രിയിൽ നിന്നുള്ള ഒരംശത്തിൽ രാത്രി കഴിയും മുമ്പ് യാത്ര ചെയ്തുകൊള്ളുക. നിങ്ങളിൽ നിന്ന് ഒരാളും പോകുമ്പോൾ തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്, താങ്കളുടെ സ്ത്രീ അഥവാ ഭാര്യ ഒഴികെ. നിശ്ചയമായും കാര്യം അവർക്ക് അഥവാ ആ ജനങ്ങൾക്ക് ബാധിക്കുന്നത് അവൾക്കും ബാധിക്കുന്നതായിരിക്കും. നിശ്ചയമായും അവരുടെ നിശ്ചിത സമയം പ്രഭാതമാകുന്നു. പ്രഭാതം ഇതാ സമീപത്തിലല്ലേ?
2: തങ്ങൾ മനുഷ്യരല്ല, ഈ രാജ്യക്കാരെ നശിപ്പിക്കുവാൻ അള്ളാഹു അയച്ച ദൂതന്മാരാണ് അഥവാ മലക്കുകളാണ്. താങ്കൾ ഭയപ്പെടേണ്ടതില്ല. ആ ദുഷ്ടന്മാർക്ക് താങ്കളോട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രഭാതത്തോടുകൂടി അവരുടെ കഥ കഴിയും. താങ്കളും വീട്ടുകാരും അതിനു മുമ്പായി രാത്രി തന്നെ സ്ഥലം വിടണം. പോകുമ്പോൾ ആരും പിന്നോക്കം തിരിഞ്ഞു നോക്കരുത്. പക്ഷേ താങ്കളുടെ ഭാര്യ ശിക്ഷയിൽ അകപ്പെടുന്നവളാണ് എന്നൊക്കെ മലക്കുകൾ ലൂത്ത് അലൈഹിസ്സലാമിനെ അറിയിച്ചു. താങ്കളുടെ ഭാര്യ ഒഴികെ ഇല്ലംറഅതക് എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം രണ്ടു പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഭാര്യ ഒഴിച്ചുള്ള കുടുംബത്തെയും കൊണ്ടുപോകണമെന്നും ആരും തിരിഞ്ഞു നോക്കരുത്, പക്ഷേ താങ്കളുടെ ഭാര്യ തിരിഞ്ഞു നോക്കിയേക്കും എന്നുമാണത്. രണ്ടായാലും കലാശം ഒന്നിലേക്ക് തന്നെ. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയെപ്പോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ എതിരാളികളായ അവിശ്വാസികളിൽ പെട്ടവളായിരുന്നുവെന്നും അദ്ദേഹത്തെ വഞ്ചിച്ചിരുന്നുവെന്നും സൂറത്തു തഹ്രീമിൽ കാണാവുന്നതാണ്. അവൾ ആ ശിക്ഷയിൽ അകപ്പെട്ടതായി 7-83, 29-32 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. മലക്കുകൾ ഉപദേശിച്ച പ്രകാരം ലൂത്ത് നബി അലൈഹിസ്സലാമയും കുടുംബവും രാജ്യത്തിൻ്റെ പുറത്തുപോയി രക്ഷപ്പെട്ടുവെന്ന് പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരേ ഒരു വീടല്ലാതെ മുസ്ലിങ്ങളുടെ വീട് ഉണ്ടായിരുന്നില്ല എന്ന് 51-36 അള്ളാഹു പ്രസ്താവിച്ചിരിക്കൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സത്യവിശ്വാസികളും മാത്രമായിരിക്കും രക്ഷപ്പെട്ടിട്ടുള്ളതെന്നും വ്യക്തമാണ്. ആ ജനതയ്ക്ക് ബാധിച്ച ശിക്ഷ എന്തായിരുന്നുവെന്ന് അള്ളാഹു വിവരിക്കുന്നു.
3: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 78 മുതൽ 81 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 മുമ്പ്
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബ മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: ينطق بالحق وهم لا يظلمون.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ്

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم

0: പീസ് റേഡിയോ ഹൃദയവസന്തം ജംഷീർ സലാഹി അവതരിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറ ഹൗദ് 74-75 വചനങ്ങൾ. അനുകമ്പയുടെ ആൾരൂപം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. സൂറത്തുൽ ഹൂദിലെ 74-ാമത്തെ ആയത്താണ് വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാ, ആ വചന ഇപ്രകാരമാകുന്നു: ഫലമ്മാ ദഹബ, പോയപ്പോൾ, വിട്ടുമാറിയപ്പോൾ, അൻ ഇബ്രാഹീം, ഇബ്രാഹീം അലൈഹിസ്സലാമിൽ നിന്ന്, അർറൗഉ, പേടി, ഭയം, വജാഅത്തുഹു, അദ്ദേഹത്തിന് വന്നുകിട്ടുകയും ചെയ്തപ്പോൾ, അൽ ബുഷറ, സന്തോഷവാർത്ത, യുജാദിലുന, അദ്ദേഹം നമ്മളോടതാ തർക്കിക്കുന്നു, ഫി ഖൗമി, ഒരു ജനതയുടെ കാര്യത്തിൽ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ. ഇവിടെ ഈ വചനത്തിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. ആ മലക്കുകളുടെ വരവിൻ്റെ ഉദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ വ്യക്തമാക്കി. ആദ്യ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ ഇബ്രാഹിം നബിക്ക് അവരെ മനസ്സിലായില്ല, തിരിച്ചറിഞ്ഞില്ല. അതിഥി സൽക്കാരം, മനുഷ്യരെന്നുള്ള നിലക്ക് അതാണെന്ന് വിചാരിച്ച് അവരെ സൽക്കരിക്കാനും അതിഥി സൽക്കാരത്തിനൊക്കെ ഒരുങ്ങി. പക്ഷേ അവരല്ലാഹുവിൻ്റെ മലക്കുകളാണ്. അവരുടെ വരവിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളായിരുന്നു: ഒന്ന്, ഇബ്രാഹിം നബിക്ക് ഒരു സന്താനത്തിന്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന സന്താനത്തിന് നൽകുന്നു അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, ആ സന്തോഷ വാർത്ത അറിയിക്കാൻ. രണ്ടാമത്തത്, ഇബ്രാഹിം നബിയുടെ സമകാലീകനായിരുന്ന, ഇബ്രാഹിം നബിയുടെ ബന്ധുകൂടിയായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം, സദൂം എന്ന നാട്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജനത, സ്വവർഗരതി എന്ന അതികഠിനമായ ഗുരുതരമായ കുറ്റത്തിൽ വ്യാപൃതരായിരുന്ന ഒരു ജനത, അള്ളാഹുവിനോട് ശിർക്കും നന്ദികേടും പ്രവർത്തിച്ച് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അവരുടെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച, അദ്ദേഹത്തെ വരെ മാനം കെടുത്താൻ ശ്രമിച്ച ആ ജനതയുടെ നാശത്തിന്, അവരെ നശിപ്പിക്കുന്നതിന്, അവരെ ശിക്ഷിക്കുന്നതിന് ഭൂമിയിൽ തന്നെ, അതിനു വേണ്ടി കൂടിയാണ് ഈ മലക്കുകൾ വന്നിരിക്കുന്നത് എന്ന വിവരം അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇബ്രാഹിം ഈ സൂറത്ത് ഹൂദിലെ 74-ാമത്തെ വചനത്തിലൂടെ ആ വിവരത്തോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. അതിപ്രകാരമാണ്: ഫലം മാ ദഹബ അൻ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിട്ടുമാറിയപ്പോൾ, അർറൗഉ, ഭയം. ഏതാണ് ഈ ഭയം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നവർ, അവർ മനുഷ്യരാണെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവമൊരുക്കി അവരെ സൽക്കരിക്കാണ്. പക്ഷേ അവരുടെ കൈകൾ ആ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല എന്ന് കാണുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിലൊരു പേടി കുടുങ്ങി എന്ന് ഖുർആൻ പറഞ്ഞു. ഒരു പന്തികേട്, ഒരു പേടി, കാരണം വന്നിരിക്കുന്നത് മലക്കുകളാണ്. എന്തൊരുദ്ദേശത്തിലാണോ വന്നത്, ഞങ്ങൾ മലക്കുകളാണെന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ആ മലക്കുകളെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന, കൂടുതൽ അറിയുന്ന ഇബ്രാഹിം നബി, ആ പേടി അദ്ദേഹത്തിൻ്റെ പിന്നെ വിട്ടുമാറുന്നത് ഞങ്ങൾ വന്നത് ഇന്ന വിഷയങ്ങൾക്കൊക്കെയാണ്, സന്തോഷ വാർത്ത നൽകാൻ കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ആ പേടിയിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസം ഇബ്രാഹിം നബിക്ക് കിട്ടി. അതുമാത്രമല്ല, വജാഅത്തുഹുൽ ബുഷറ, അദ്ദേഹത്തിനൊരു സന്തോഷവാർത്ത വന്നു കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? യുജാദിലുന, ജാദല യുജാദിലു എന്ന് പറഞ്ഞാൽ തർക്കിക്ക, ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കം, ജിദാൽ തർക്കത്തിനാണ് ജിദാൽ എന്ന് പറയാം. യുജാദിലുന, ഇബ്രാഹിം നബി നമ്മളോടതാ തർക്കിക്കുന്നു, ഫി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ, ജനതയുടെ കാര്യത്തിൽ. എന്തായിരിക്കും ആ തർക്കം? അവരെ നശിപ്പിക്കരുത് എന്നുള്ള തർക്കമായിരിക്കും അല്ലേ? അത് ഇബ്രാഹിം നബീൻ്റെ മനസ്സിൻ്റെ ഒരു വിശാലതയാണ്. പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. ലമ്മ ദഹബ അൻഹു അറൗഉ, ഭയം അദ്ദേഹത്തെ നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ മാ ഔജസ മിനൽ മലായിക്കത്തി ഖീഫത്തൻ, മലക്കുകൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു പേടി തോന്നി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഹീനലം യഅ്കുലു, അവർ ഭക്ഷിക്കാതിരുന്നപ്പോൾ. പിന്നെ ബഷറൂഹു ബഅദ ദാലിക ബിൽ വലദ്, അദ്ദേഹത്തിന്
ഒരു സന്തോഷ വാർത്ത അറിയിച്ചു.

0: തൻ്റെ ഇസ്ഹാഖ് എന്ന സന്താനത്തെക്കുറിച്ച്. അതോടൊപ്പം ചെയ്തിട്ടുണ്ട് വഅഖ്ബറൂഹു ബിഹലാഖി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊരു വിവരം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഇബ്രാഹിം നബിയെ അറിയിക്കുന്നുണ്ട്. ഇന്നാ മുഹ്ലിക്കു അഹ്ലി ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിലെ ആളുകളെ ഞങ്ങൾ നശിപ്പിക്കാൻ കൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് സൂറത്തുൽ അങ്കബൂത്തിൽ പിന്നെ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അവരോട് തർക്കിക്കുകയാണ് പിന്നെ, നിങ്ങളാ ഗ്രാമത്തിൽ മുഅ്മിനുകളുണ്ടായിരിക്കെ ആ ഗ്രാമം നശിപ്പിക്കുകയാണോ? അതാണ് യുജാദിലുന, അള്ളാഹു പറഞ്ഞല്ലോ നമ്മുടെ കാര്യത്തിലതാ യുജാദിലുന ഫീ ഖൗമി ലൂത്ത്, ലൂത്തിൻ്റെ ജനതയുടെ വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് തർക്കിക്കുകയാണ് അല്ലേ. അഫതുഹ്ലിക്കൂന ഖറിയത്തൻ, ആ ഗ്രാമത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണോ അതിൽ മുഅ്മിനുകളുണ്ടായിരിക്കെ? അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഗ്രാമത്തിൽ മുഅ്മിനുകൾ ഇത്ര മുഅ്മിനുകളുണ്ടായിരിക്കെ നിങ്ങൾ നശിപ്പിക്കുകയാണോ? മലക്കുകളിൽ പറയില്ല ഇല്ല അങ്ങനെ പറയുന്നുണ്ട്. അവസാനം ലൂത്ത് നബി അലൈഹിസ്സലാം ഉള്ള ഒരു ജനതയാണത്, അവരെ നിങ്ങൾ നശിപ്പിക്കുമോ? അവിടെ എല്ലാവരും സത്യനിഷേധികളല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പോലെ വിശ്വാസികളായ മുസ്ലിങ്ങളായ മുഅ്മിനുകളായ ആളുകളില്ലേ? ഇന്ന ഫീഹാ ലൂത്തൻ, തീർച്ചയായും അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമുണ്ട്. അപ്പോൾ മലക്കുകളെ മറുപടി എന്താ? ഖാലു നഹ്നു അഅ്ലമു ബിമം ഫീഹാ ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ലാ ഇംറാഅതഹു, തീർച്ചയായും ഞങ്ങൾക്കത് വ്യക്തമായിട്ടറിയാം. എന്ത്, അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാം ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഹ്ലിനെയും, അഹ്ലെന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളെയും, ലനുനജ്ജിയന്നഹു, തീർച്ചയായും ഞങ്ങൾ രക്ഷപ്പെടുത്തും. എന്നിട്ട് പറയുന്നുണ്ട് ഇല്ലാ ഇംറാഅതഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിഷേധിയായിരുന്നു എന്ന് ഖുർആൻ സൂറത്തു നൂഹിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു നൂഹിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാർ സത്യത്തിൽ നിഷേധികളായിരുന്നു. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാഅത നൂഹ് വഇംറാഅത ലൂത്ത്, നിഷേധികളായ രണ്ട് സ്ത്രീകൾക്ക് ഉദാഹരണം. അള്ളാഹു നന്ദി കെട്ട രണ്ടു സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു സൂറത്തു തഹരീമിൽ നമ്മളെ പഠിപ്പിച്ചത്, ഒന്ന് ഇംറാഅത നൂഹ്, മറ്റൊന്ന് വഇംറാഅത ലൂത്ത്. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ, രണ്ടാമത്തത് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സൂറത്തുൽ അങ്കബൂത്തിലും അള്ളാഹു പറഞ്ഞത് ലൂത്തിൻ്റെ ജനതയെ നാം നശിപ്പിക്കും. പക്ഷേ ഇന്ന ഫീഹാ ലൂത്തൻ ഖാലു നഹ്നു അഅ്ലമു ബിമം ഫീഹാ, മലക്കൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള വിശ്വാസികളെയും നൂഹിനെയും കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. ലനുനജ്ജിയന്നഹു വഅഹ്ലഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളായ ആളുകളെയും ഞങ്ങളെന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. അതിൽ പ്രശ്നമൊന്നുമില്ല, അവരെ ഞങ്ങളെന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും, അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. പക്ഷേ ഇല്ലം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ ഫസക്കത അൻഹും വത്മ അന്നത്തു നഫ്സുഹു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സമാധാനം വരുന്നത് എന്നെല്ലാം തീർച്ചയായും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇല്ലം ബ്രഹു കാനത്ത് മിന്നൽ ഗാബിരീൻ, ഒരു തൊട്ട വചനത്തിലൂടെ അള്ളാഹു വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചില ഗുണങ്ങൾ പറയണം. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, ഇന്ന തീർച്ചയായും ഇബ്രാഹീമ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലഹലീമുൻ, ഹലീം എന്ന് പറഞ്ഞാൽ ഏറെ സഹിക്കുന്നവൻ, സഹനശീലനാണ്. അവ്വാഹ്, ഏറെ അനുകമ്പയുള്ളവനാണ്. മുനീബ്, പശ്ചാത്താപമുള്ളവനും പശ്ചാത്തപിക്കുന്നവനുമാകുന്നു. അതായത് ഇബ്രാഹിം നബിയുടെ നല്ല സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് അല്ലേ. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ, ആർക്കാണ് സഹിക്കാൻ കഴിയുക? ഹൃദയത്തിന് നല്ല വിശാരദയുള്ളവർക്കാണ്. ദു ഖുൽഖിൻ ഹസൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. വസഅത്തു സ്വദിരിൻ, ഹൃദയ വിശാലതയുള്ളയാളാണ്. വഅദു മുഗ്ലബിൻ, കോപത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ എല്ലാ യോഗ്യതകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ട്. അതേപോലെ അവ്വാഹ്, ഏറെ പിന്നെ സഹനശീലനാണ്, അനുകമ്പയുള്ളവനാണ്, പശ്ചാത്തപിക്കുന്നവനാണ്. എല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ യോഗ്യതയായിട്ട് ഇവിടെ പറയണം മുനീബ്. നിബന്ധന റജാഉൻ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് പശ്ചാത്താപത്തോടുകൂടി തിരിച്ചു വരുന്ന ഒരടിമ, അതാണ് മുനീബ്. എങ്ങനെ? ബിമഅരിഫത്തിഹി വ മഹബ്ബത്തിഹി, തൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് തൻ്റെ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തിഷ്ടം കാരണം ആ റബ്ബിലേക്ക് സമ്പൂർണമായി കീഴൊതുങ്ങി തിരിച്ചു വരുന്ന ഒരു മുനീബാണ് അദ്ദേഹം, അല്ലാത്തതിൽ നിന്നൊക്കെ അകന്ന് മാറുന്ന. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഈ ഹൃദയത്തിൻ്റെ വിശാലതയും ഈ അനുകമ്പയും ഈ സഹനശീലതയും ഒക്കെ ഉള്ളതുകൊണ്ടുകൂടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തർക്കിക്കുന്നത്. എന്ത് വിഷയത്തിലാണ് തർക്കിക്കുന്നത്? തൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ തൻ്റെ സഹോദര മറ്റൊരു പ്രവാചകനായിരുന്ന ലൂത്ത് നബിയുടെ നാട്ടിലുള്ള ആളുകളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ, അല്ലേ, പ്രവാചകന്മാരുടെ ഹൃദയത്തിൻ്റെ വിശാലതയും അവരുടെ അനുകമ്പയും ഒക്കെ അങ്ങനെയാണ്. തന്നെ തോഈഫിൽ നിന്ന് കല്ലെറിഞ്ഞാട്ടിയോടിച്ച് കൂക്കി വിളിച്ച് വിട്ട് അവസാനം ഒരു മലയുടെ ഒരു താഴ്വരയിലൊരു തോട്ടത്തിൽ വേദന സഹിച്ച് രക്തമൊലിക്കുന്ന കാലുമായി ഇരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് ചോദിക്കേണ്ട, തോയിഫുകാരുടെ തലയിലേക്ക് മലയെ ഒന്ന് മറിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യട്ടെ. അവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്താ? അള്ളാഹു മഗ്ഫിറിലി ഖൗമീ ഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹു അവർക്ക് നീ പുറത്തുകൊടുക്കുക. അവരറിവില്ലാത്ത ജനതയാണ്. അവരുടെ അടുത്തൊരു തലമുറയിൽ നിന്നെങ്കിലും നല്ല വിശ്വാസമുള്ള ആളുകളുണ്ടാകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയും തന്നെ ഉപദ്രവിച്ചവർക്ക് വരെ മാപ്പ് കൊടുക്കാനുള്ള ഹൃദയത്തിൻ്റെ വിശാലതയും. മക്ക വിജയനാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ചരിത്രത്തിൽ ഏറ്റവും വലിയ മാപ്പായി മക്ക വിജയനാളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാപ്പിനെ കാണാൻ പറ്റും. ഒരാളെപ്പോലും, ഒരു കുട്ടിയെപ്പോലും നോവിക്കാതെ എല്ലാവർക്കും മാപ്പ് കൊടുത്ത തിരുനബി, അല്ലേ? ശരിക്കും മക്കയിൽ മുഹമ്മദ് നബിയും സ്വഹാബികളും ജീവിച്ചപ്പോൾ അനുഭവിച്ച ആ പരീക്ഷണങ്ങൾ, ബഹിഷ്കരണങ്ങൾ, വധശ്രമങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, പരിഹസിക്കലുകൾ, അവസാനം ഹിജറ പോകേണ്ട സാഹചര്യം, മദീനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവർ, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് മക്കയിൽ മക്ക വിജയിച്ചടക്കുന്ന നാളിൽ. പക്ഷേ ഒരാളോടും ഒരു പ്രതികാരം പോലും ചെയ്യാത്ത ആ ഹൃദയത്തിൻ്റെ വിശാലത, തീർച്ചയായും അതിൽ എന്തുണ്ട്? വളരെ വലിയ മാതൃക പ്രവാചകന്മാരിൽ വിശ്വാസികൾക്കുണ്ട്. ഇവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വളരെ വലിയ യോഗ്യതകൾ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. മൂന്ന് യോഗ്യതകൾ, പല യോഗ്യതകൾ ഇബ്രാഹിം നബിക്കുണ്ട്. ഇതല്ലാത്ത വചനങ്ങളിലൂടെ ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഖലീലാണ്, ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ അടുത്ത് സ്വദീഖാണ്, സിദ്ദീഖാണ്, ദുനിയാവിൽ അദ്ദേഹം മുസ്തഫയാണ്, പരലോകത്ത് അദ്ദേഹം സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ഖലീലുല്ലാഹിയാണ്, അബുൽ അംബിയ ആണ് എന്നു തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ, എല്ലാ കടമകളും ദൗത്യങ്ങളും നിറവേറ്റിയ മഹാപ്രവാചകനാണ്. എന്തെല്ലാം യോഗ്യതകളാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്! ഈ 75-ാമത്തെ ആയത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വളരെ വലിയ യോഗ്യതകളായി അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, ഇബ്രാഹിം നബി അങ്ങേയറ്റം സഹിക്കാൻ കഴിയുന്ന സഹനശീലനാണ്, അതേപോലെ അനുകമ്പയും ആർദ്രതയുമുള്ളവനാണ്, അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നവനാണ് തുടങ്ങിയ യോഗ്യതകളൊക്കെ അള്ളാഹു ഇബ്രാഹിം നബിയിൽ നമുക്ക് വിശദീകരിച്ചു നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുകൊണ്ടാണ് ഇബ്രാഹിം നബി തൻ്റെ അടുത്തേക്ക് വന്ന മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ മലക്കുകളോട് തർക്കിച്ചു നോക്കുകയാണ്. തനിക്കൊരാശ്വാസം കിട്ടിയപ്പോൾ, കാരണം മുഹമ്മദ് നബിയെപ്പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഇങ്ങനെയാണ്, അവർ അവരുടെ മുമ്പിലുള്ള ജനതയെ, കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, അള്ളാഹു താക്കീത് ചെയ്യുന്നതിൻ്റെ ഗൗരവം, അള്ളാഹു ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അനുഭൂതി എല്ലാം ബോധ്യമുള്ളവരാണ് അള്ളാഹൻ്റെ പ്രവാചകന്മാർ. ഇത് തങ്ങളുടെ ജനത ഇതൊന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയെങ്കിലെന്ന് അങ്ങേയറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കെങ്കിലും ഒരു അവസരം വീണ്ടും കിട്ടിയാൽ അതല്ലേ നല്ലത് എന്ന് പ്രവാചകന്മാർ ചിന്തിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനത്തെയും കൽപ്പനയെയും ലംഘിക്കാൻ ഒരാൾക്കും സാധിക്കൂല. അത് ഖണ്ഡിതമായ തീരുമാനങ്ങളായിരിക്കും. ഏതായാലും ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നമുക്ക് വളരെ വലിയ മാതൃകയാണ് വിശ്വാസികൾക്കുള്ളത്. ഈ ലോകത്തിനു തന്നെ വളരെയധികം ജീവിത യാത്രയിൽ വിശ്വാസികൾക്ക് ക്ഷമയുടെ, സഹനത്തിൻ്റെ, വിവേകത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, ആദർശ ധീരതയുടെ, തൗഹീദിൻ്റെ ഉജ്ജ്വലമായ വഴികളിൽ എല്ലാ രംഗത്തും മാതൃകകൾ സൃഷ്ടിച്ച ഒരു മഹാപ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശമാണ് ഇബ്രാഹിം നബി നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി ഉൾക്കൊണ്ട് മനസ്സിലാക്കാനും ജീവിതത്തിലത് നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കാനും അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ ശ്രമിക്കുക. അള്ളാഹു തന്നെ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് വചനം 74-75, അനുകമ്പയുടെ ആൾരൂപം, അവതരണം ജംഷീർ സലാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ്, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക.
8: يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون
7: إبدا ഈ ആയത്തുകൾ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നവരാണ്, പലപ്പോഴും ഓതുന്ന ആളുകളൊക്കെയാണ്. ഇൻഷാല്ല അത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കുക. യ അയ്യുഹ ലദീന ആമനുത്തഖുല്ലാ. യ അയ്യുഹ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമാലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനുത്തഖുല്ലാ. ആമനു ഇത്തഖുല്ലാഹ്, ഇവിടെ നിർത്തുകയാണെങ്കിൽ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങണം. ആമനുത്തഖുല്ലാഹ്, ഖാഫിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് മേലെ ഭാഗം ചെറുനാക്ക്. ഇത്തഖു ഖ, ഇത്തഖുല്ലാഹ്. വൽതൻദുർ, വൽതൻദുർ അല്ല, വൽതൻദുർ, വൽതൻദുർ, വൽതൻദുർ. സാക്കിനായ നൂന്നിന് ശേഷം വാദാണ്, ഇഖ്ഫാ ബി ഗുന്ന. വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും സ്വരഭാരത്തിൽ ആക്കുവാൻ ശ്രദ്ധിക്കണം. ഇസ്തിഇലാന്റെ അക്ഷരങ്ങളുടെ കൂടെ ഗുന്ന വരുമ്പോൾ അങ്ങനെ ആക്കുവാൻ ശ്രദ്ധിക്കുക. നൂനു സാക്കിനയും തൻവീനും. വൽതൻദുർ, നഫ്സുമ്മ, നഫ്സുൻ തൻവീൻ, ശേഷം മീം, ഇത് ഗംബിഗുന്ന. നഫ്സുമ്മ, നഫ്സുമ്മ, ഇങ്ങനെ മണിച്ചുകൊണ്ട് ഇത് ഗം ചെയ്ത് മണിക്കണം. മാ ഖദ്ദമത്, മാ ഖദ്ദമത് ലിഗദ്, മാ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. നേരത്തെ പറഞ്ഞു നഫ്സുമ്മ ഖദ്ദമത്, ഖ ഖ ഖദ്ദമത് അല്ല ഖദ്ദമത്, ഖദ്ദമത് എന്നും പറയരുത്, താഇന് ഖൽഖല ചെയ്യരുത്. ഖദ്ദമത് ലിഗദ്, ലിഗദ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ ഖൽഖല ചെയ്യണം. ലിഗദ്, ലിഅദ് അല്ല, ഗൈനാണ്. മാ ഖദ്ദമത്, മാ ഖദ്ദമത് ലിഗദ്, ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കുക. വത്തഖുല്ലാഹ്, വത്തഖുല്ലാഹ്, അവിടെ നിർത്തുമ്പോൾ അള്ളാഹ് എന്ന് ഹാഇന് സുക്കുൻ നൽകിക്കൊണ്ട് രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇനിയോ ലിഗദ്യൂവത്തഖുല്ലാ കൂട്ടി ഒതുകയാണെങ്കിൽ തെൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലിഗദ്യൂവത്തഖുല്ലാ, ഇങ്ങനെ. ഇന്നല്ലാഹ, നൂന് ശബ്ദ് മണിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമ, ഖബീർ, ഖബീർ അല്ല, ഖ ഖബീറും ബിമ, തൻവീന് ശേഷം ബ, ഇഖ്ലാബ് തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖബീറും ബിമ തഅമലൂൻ, തഅമലൂൻ, തഅമലൂൻ അല്ല, തഅമലൂൻ. അടുത്ത ആയത്ത് വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, വലാ തകൂനു كالذين, كالذين لا, كالذين نسوا الله, نسوا الله فأنساهم, نونين أفكت معك من الكرام, فأنساهم أنفسهم, ساكنة ميمن الشاشم همزة, فأنساهم أنفسهم إن الله دي, فأنساهم منفسهم إن برير دي, همزة كرتية ما يتوچريكنا. أنفسهم إخفاهم بغنة, أنفسهم أولئك مد متصل, أولئك نربند ما يتم نالو أنجو حركة قدر نيتنا, هم الفاسقون, هم الفاسقون, قاف اندو چارنوم شدك فاسقون أورد فاسقون. أردت آيات لا يستوي أصحاب النار, لا يستوي, يستوي تائن كان بيچو چريكرد لايت ايتو چريكنا, لا يستوي, لا يستوي الا, لا يستوي اهدنا الصراط المستقيم, مست مست الا مستقيم بولي اصحاب صاد سوربارتلو چريكند اكشرمانا ناوينده مدي باغم انناكليك ويرنو نيلكن اصحاب ഹ തൊണ്ടയുടെ മധ്യഭാഗം, അസ്ഹാബ് എന്ന് പറയരുത്. അസ്ഹാബുൻ നാരി, നൂൻ മുശദ്ദഗുന്ന, നൂനിന് ശദ്ദുണ്ട്, മണിക്കണം. അസ്ഹാബുൻ നാരി വ അസ്ഹാബു, ഇവിടെയും സ്വാദും ഹ ഒക്കെ ശ്രദ്ധിക്കുക. വ അസ്ഹാബുൽ ജന്ന, വ അസ്ഹാബുൽ ജന്ന, നൂന് ശദ്ദ് മണിക്കണം. വഖഫ് ചെയ്യുമ്പോൾ ജന്ന തഅന് ഹാഇന് സുക്കു നൽകുന്ന ആ ശബ്ദമാണ് വേണ്ടത്. ജന്ന, അസ്ഹാബുൽ ജന്നതി, അസ്ഹാബു സ്വാദ് ഹ, അൽ ജന്നതി നൂൻ മുശദ്ദ ഗുന്ന, ഹുമുൽ ഫായിസൂൻ മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഹുമുൽ ഫായിസൂൻ, ഇങ്ങനെ. അവസാനത്തിൽ മദ് ആയിരുന്നു, സുക്കൂനാണ്. ഒന്നും കൂടെ ഈ ആയത്തുകൾ ശ്രദ്ധിക്കുക.
8: യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഇത്തഖുല്ലാഹ വൽതൻസുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون.
7: സൂറത്തുൽ ഹഷറിലെ 18-19-20 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാഅല്ലാഹ് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനൊക്കെ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഹഷറിലെ 18-19-20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
9: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുൽ ഫത്ഹിലെ 18 മുതൽ 25 വരെ ലോചനങ്ങളുടെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക്കല്ലാഹു ഖൈറ, മാഷാ അല്ലാ. കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സൂറത്തുൽ ഫതഹിലെ 28 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
1: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ജുദുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംദാൻ അൽ ഹിന്ദേ.

0: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം ചെയ്തത്
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ വചനങ്ങളെ ഹൃദ്യസ്ഥമാക്കുക എന്നത് ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ അവസരമൊരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 31 വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായി ഇവിടെയുള്ളത് ബഹുമാനനായ ജഅഫർ സലഫിയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 31 ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 31-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപാഠമാക്കി കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിദ് ജഅഫർ സലഫി. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ ശ്രോതാക്കൾക്ക് സൂറത്തുൽ അഹ്സാബ് പൂർണ്ണമായി മനഃപാഠമാക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ശ്രോതാക്കളും ഇൻഷാ അല്ലാ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്.
2: മനുഷ്യൻ്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യൻ്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനെ ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ സൂറ അൽ അൻആം 31 മുതൽ ഔറാഫ് 84 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഊദ് അഷ്ശുറൈം.